നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 8, കൊല്ലവർഷം 1202, ചിങ്ങം 14, 2026 ഓഗസ്റ്റ് 30 തീയതി ഞായറാഴ്ച. സമയം 5 കഴിഞ്ഞ് 53:38. 101.9 MHz-ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ കെ വി ദേവ്.
1: ധർമ്മവക്താക്കളുണ്ടേറെ ധാരാളം പുസ്തകങ്ങളും കേൾക്കുവോരും പഠിപ്പോരും ക്രിയാവാൻ തന്നെ ദുർലഭൻ. ധർമ്മം അറിയുന്നവരും പറയുന്നവരും ധാരാളം. ധർമ്മഗ്രന്ഥങ്ങളാണെങ്കിൽ സുലഭം. ധർമ്മത്തെപ്പറ്റി കേൾക്കുന്നവരും പഠിക്കുന്നവരും അനവധി. പക്ഷേ ധർമ്മം ആചരിക്കുന്നവർ അമ്പേ ദുർലഭം. ജീവിതമൂല്യങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ രണ്ടാണ്, സത്യവും ധർമ്മവും. മറ്റെല്ലാ മൂല്യങ്ങളും അതിലൊതുങ്ങും. സത്യമില്ലാത്ത സ്നേഹവും ധർമ്മമില്ലാത്ത ദയയും എന്തിനു കൊള്ളാം? ഏതിനും അടിസ്ഥാനം സത്യവും ധർമ്മവും തന്നെ. അതുകൊണ്ടാണ് ശ്രുതി സത്യം വദ ധർമ്മം ചര, നീ സത്യം തന്നെ പറയണം, നീ ധർമ്മം തന്നെ ആചരിക്കണം എന്നനുശാസിക്കുന്നത്. ആ അനുശാസനം പ്രാണനുതുല്യം പരിരക്ഷിച്ചു പോന്ന മഹാപുരുഷന്മാർ മാത്രമല്ല, വെറും സാധാരണക്കാർ പോലും നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നു. ഇന്ന് പലരും കാഴ്ചയിൽ മാത്രം യോഗ്യൻ, കാമ്പിൽ വ്യത്യസ്തൻ എന്ന് കാണാം. ചെടിയിൽ വിരിയുന്ന പൂക്കളും പ്ലാസ്റ്റിക്കിൽ വിടർന്ന പൂക്കളും തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ട്. എങ്കിലും തുമ്പികൾക്ക് ഒരു പ്രയാസവുമില്ല. പക്ഷേ നമ്മൾ തുമ്പികളല്ലല്ലോ. പൂജാമുറിയിൽ പോലും നമുക്കിന്ന് സംശയിക്കേണ്ടി വരുന്നു, തനിപ്പൂക്കളാണോ പ്ലാസ്റ്റിക് പൂക്കളാണോ എന്ന്. ഈ അവസ്ഥാവിശേഷം എങ്ങനെ വന്നുകൂടി? കള്ളക്കടത്ത് പ്രമാണി തലയ്ക്കുമേൽ സ്വർണലിപിയിലെഴുതിയ ബോർഡ് തൂക്കുന്നു, സത്യം വദ ധർമ്മം ചര എന്ന്. അത് കണ്ട് ചെറുമകൻ ചോദിക്കുന്നു, അപ്പുപ്പനെന്തിനായി ഈ ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന്. ഉത്തരം, തലയ്ക്ക് മുകളിലിരിക്കുന്നത് കൊണ്ട് ഞാനത് കാണാറില്ല കുഞ്ഞേ, അത് മറ്റുള്ളവർക്ക് കാണാനാണ് എന്ന്. നമ്മുടെ മഹനീയങ്ങളായ പല മുദ്രാവാക്യങ്ങളുടെയും ഗതി അതായിട്ടുണ്ട്. അഹിംസ, ത്യാഗം, സേവനം തുടങ്ങിയ ഏതും നാം ഇന്ന് തലയ്ക്ക് മുകളിൽ തൂക്കിയിരിക്കുന്നു, നമുക്ക് വേണ്ടിയല്ല, അന്യർക്കു വേണ്ടി. ത്രികരണശുദ്ധി എന്ന് പണ്ട് പറയുമായിരുന്നു. വിചാരം, വാക്ക്, പ്രവൃത്തി ഇവയുടെ പൊരുത്തത്തെയാണ് ത്രികരണശുദ്ധി എന്ന് പറയുന്നത്. ദശരഥൻ കൈകേകിക്ക് കൊടുത്ത വരവാഗ്ദാനം ആരെയും സാക്ഷ്യപ്പെടുത്തിയായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അനായാസം ദശരഥന് ആ വാഗ്ദാനം നിഷേധിക്കാമായിരുന്നു. ശക്തിയുപയോഗിച്ച് രാമാഭിഷേകം നടത്തുകയുമാകാമായിരുന്നു. പക്ഷേ ദശരഥൻ്റെ ത്രികരണശുദ്ധി അതിനനുവദിച്ചില്ല. സ്വന്തം പ്രാണൻ്റെ ബലിദാനം കൊണ്ട് തന്നെ ദശരഥൻ ആ ത്രികരണശുദ്ധി പാലിച്ചു. ദശരഥൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിലോ ശതാഭിഷേകവും ശതാബ്ദിയും കൊണ്ടാടി സുഖമായി ജീവിക്കുമായിരുന്നു. പക്ഷേ ഒരു കാര്യം, ആ ദശരഥനെ കൗസല്യ പോലും ഓർക്കുമായിരുന്നില്ല. പിന്നല്ലേ നാം ഓർക്കുക, ഭൂരിപക്ഷത്തിന് പ്രാധാന്യമേറുന്ന ജനാധിപത്യത്തിൽ വിചാരവും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം അതിപ്രധാനമാണ്. ത്രികരണശുദ്ധിയാണ് ജനാധിപത്യത്തിൻ്റെ നങ്കൂരം. ഇന്ന് തൊഴിലാളികൾക്ക് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽപ്പെട്ടവർക്കും സംഘടനകളുണ്ട്, അതിൻ്റേതായ ശക്തിയുണ്ട്. ആ സംഘടനകൾക്കെല്ലാം അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അതെല്ലാം ഉദാത്തമായ ധർമ്മസംഹിതകളുമാണ്. അവയുടെ നേതാക്കന്മാരെല്ലാം ഒന്നാന്തരം പ്രഭാഷകന്മാരാണ്. പ്രഭാഷണങ്ങളെല്ലാം തന്നെ ധർമാധിഷ്ഠിതങ്ങളുമാണ്. എന്നിട്ടുമെന്തേ സമൂഹം അനുദിനം ജീർണിച്ചുകൊണ്ടേയിരിക്കുന്നത്? അഴിമതി, വെട്ടിപ്പ്, സംഘർഷം, സംഘട്ടനം എന്നീ പദങ്ങൾക്ക് ആവർത്തിച്ച് അച്ചുനിരത്താൻ അച്ചില്ലാതെ വന്നിരിക്കുന്നു. അതിനെന്താണ് കാരണം? ധർമ്മമനുഷ്ഠിക്കുന്നവർക്ക് ദാരിദ്ര്യം, എല്ലാ അർത്ഥത്തിലും ദാരിദ്ര്യം. ഒരു മഹാത്മാവ് വെള്ളത്തിൽ കിടന്ന് പിടയുന്ന ഒരു തേളിനെ കരയ്ക്ക് പിടിച്ചിടാൻ ശ്രമിച്ചു. കയ്യിലെടുത്തതും തേള് കൈക്ക് കുത്തി. കുത്തുകൊണ്ട് പിടഞ്ഞ കയ്യിൽ നിന്നും തേള് കുതറി വെള്ളത്തിൽ വീണു. വീണ്ടും രക്ഷിക്കാൻ നോക്കി, അപ്പോഴും തേള് കുത്തി. നാലഞ്ചു പ്രാവശ്യത്തെ ശ്രമം കൊണ്ട് ആ മഹാത്മാവ് തേളിനെ കരയ്ക്കെടുത്തിട്ടു. കണ്ടുനിന്നയാൾ ചോദിച്ചു, വീണ്ടും വീണ്ടും തേള് കുത്തിയിട്ടും അങ്ങെന്താണ് വീണ്ടും വീണ്ടും അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചത്? മഹാത്മാവ് പറഞ്ഞു, കുത്തുകയെന്നത് തേളിൻ്റെ ശീലം. ആ ശീലം അതിനുപേക്ഷിക്കാൻ വയ്യ. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുകയെന്നതാണ് എൻ്റെ ശീലം. ഞാനെന്തിന് അതുപേക്ഷിക്കണം? ശീലം, സ്വഭാവം എന്നൊക്കെ പറയുന്നത് വിചാരവും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തത്തെയാണ്. അതിനാണ് ഇന്ന് ക്ഷാമം. അതാണ് ഇന്നത്തെ ഗുരുതരമായ പ്രശ്നം. ധർമ്മവക്താക്കളുണ്ടേറെ ധാരാളം പുസ്തകങ്ങളും കേൾക്കുവോരും പഠിപ്പോരും ക്രിയാവാൻ തന്നെ ദുർലഭൻ.
0: പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. പുനഃപ്രക്ഷേപണം രാത്രി 11 മണിക്ക്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം തുടർന്ന് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ഇന്നും നാളെയും കൊച്ചി നഗരപരിധിയിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷ സമാപന ഘോഷയാത്ര വൈകിട്ട് തിരുവനന്തപുരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്താൻ കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കെ എ പി എം എസ് പി ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡുമായി ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം.

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഒ എൻ വി കുറുപ്പിന്റെ ഒരു ചിങ്ങം കൂടി എന്ന കവിത, ആലാപനം അപർണ രാജീവ്, ഉദയഗീതം കെ ജി മാർക്കോസ്, കെ എസ് ചിത്ര, കെസ്റ്റർ എന്നിവർ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 125. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം ഓർമ്മച്ചെപ്പ് തുടരും. 11:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് മലയാള പരിഭാഷ. 12:02 ഗാനമാലിക, യുഗ്മഗാനങ്ങൾ. 12:40 പ്രകാശധാര, പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്.

ഭാഷ പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ. കുടമാളൂർ കെ ജനാർദ്ദനൻ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം. പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:00 മുതൽ വിവിദ് ഭാരതി റിലേ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ശുഭദിനാശംസകളോടെ സ്വാഗതം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പിന്റെ ഒരു ചിങ്ങം കൂടി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് അപർണ രാജീവ്.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഒ എൻ വി കുറിപ്പിന്റെ ഒരു ചിങ്ങം കൂടി എന്ന കവിത. ആലപിച്ചത് അപർണ രാജീവ്.
1: ഇനി ഉദയഗീതമാണ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് കെ ജി മാർക്കോസ്, കെ എസ് ചിത്ര, കെസ്റ്റർ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കെ ജി മാർക്കോസ് പാടിയ ഗാനം എത്ര നല്ലവൻ എന്നേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ.

0: കെ ജി മാർക്കോസ്, കെ എസ് ചിത്ര, കെസ്റ്റർ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ആദ്യം പത്രവൃത്താന്തം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയമുണ്ടായി ഇന്ന് അഞ്ച് ദിവസം എത്തുമ്പോഴും എട്ട് മലയാളികൾ ഉൾപ്പെടെ 287 ഇന്ത്യക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ മരണം 700 കടന്നു, 3000-ത്തിലേറെ പേരെ കാണാതായി. ISRO ഈ വർഷത്തെ ആദ്യ വിജയകരമായ ദൌത്യം ലക്ഷ്യമിട്ട് ജിയോ ഇമേജിംഗ് ഉപഗ്രഹം GSAT-1A വഹിച്ചുള്ള GSLV-F17 റോക്കറ്റ് സെപ്റ്റംബർ 4 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം ചെയ്യും. ISRO ഗഗൻയാൻ ദൌത്യത്തിന് ഇനി തിരുവനന്തപുരംകാരനായ ശാസ്ത്രജ്ഞൻ SR ബിജു നേതൃത്വം നൽകും. കേരളം എന്ന പേരുമാറ്റം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അധിക സാമ്പത്തിക ബാധ്യതയോ പാഴ്ചെലവുകളോ ഉണ്ടാകാൻ പാടില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. നിലവിലുള്ള ലെറ്റർ ഹെഡുകൾ, കവറുകൾ, ഫോമുകൾ, രജിസ്റ്ററുകൾ എന്നിവയിൽ മഷി ഉപയോഗിച്ച് തിരുത്തിയാൽ മതിയാകും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. നാളെ കിർഗിസ്ഥാനിൽ തുടങ്ങുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ മുന്നോടിയായാണ് പ്രധാനമന്ത്രി ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ മത്സരം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡുമായാണ് ആദ്യ മത്സരം. ഇനി പോയ വാരം ലോകം സാക്ഷിയായ പ്രധാന വാർത്താവിശേഷങ്ങളുമായി ഇതാ

0: വാർത്താ അവലോകനം
1: തയ്യാറാക്കിയത് തോമസ് വർഗീസ്, സീനിയർ റിപ്പോർട്ടർ ദീപിക തിരുവനന്തപുരം.
2: ലോകമെമ്പാടുമുള്ള മലയാളികൾ സമൃദ്ധിയുടെയും നന്മയുടെയും ആഘോഷമായ ഓണം വിപുലമായി ആഘോഷിച്ചതാണ് പോയ വാരത്തെ പ്രധാന വാർത്ത. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. മലയാളികൾ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണമെന്നും ഓണം സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശം കൂടുതൽ ദൃഢമാകട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഇന്ത്യയിലും വിദേശത്തുമുള്ള മുഴുവൻ മലയാളികൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ആശംസകൾ നേർന്നു. പുതിയ വിളവെടുപ്പിന്റെ വരവിൽ പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഓണമെന്നും അവർ പറഞ്ഞു. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം മലയാളി വിദ്യാർത്ഥിക്ക്. ആലപ്പുഴ മാവേലിക്കര സ്വദേശിനി കെസിയ ലിസ് മെജോയാണ് ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 53 മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് 19-കാരിയായ കെസിയ കിരീടം സ്വന്തമാക്കിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വൈഷ്ണവി ഫസ്റ്റ് റണ്ണറപ്പും ഗുജറാത്ത് സ്വദേശിനി അനുശ്രീ സെക്കൻഡ് റണ്ണറപ്പുമായി. നവംബറിൽ പുട്ടോർക്കോയിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ കെസിയ മെജോ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ജോ എബ്രഹാമിന്റെയും സുജ മെജോയുടെയും മകളാണ് കെസിയ. കേരളത്തിന്റെ ഔദ്യോഗിക പേര് കേരളം. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം 25 മുതൽ പ്രാബല്യത്തിൽ വന്നു. മാതൃഭാഷയുടെ തനിമ നിലനിർത്തിക്കൊണ്ടാണ് പേരുമാറ്റം നടപ്പാക്കുന്നത്. ഓണസമ്മാനമായി കേന്ദ്രത്തിന്റെ ഈ തീരുമാനം മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടി.

ഓണക്കാലത്ത് വെബ്കോ വിൽപ്പന 770 കോടി കടന്നു. ഓണാഘോഷത്തിന്റെ ആദ്യ 8 ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വെബ്കോ ഔട്ട്ലെറ്റുകളിലൂടെ 771.29 കോടിയുടെ മദ്യവിൽപ്പന നടന്നതായി റിപ്പോർട്ട്. ഉത്രാട ദിനത്തിൽ മാത്രം 126.31 കോടി രൂപയുടെ വിൽപ്പന രേഖപ്പെടുത്തി. ആറന്മുള വള്ളംകളിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. പമ്പാനദിയിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള ജലോത്സവത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗത കലാരൂപങ്ങളുടെയും ഓണാഘോഷങ്ങളുടെയും ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിപാടികൾ സജ്ജമാണ്. ദശാബ്ദങ്ങളായി കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കുറ്റാന്വേഷണ കേസുകളിലൊന്നായ സുകുമാരക്കുറിപ്പിന്റെ തിരോധാനത്തിൽ പുതിയ അവകാശവാദം ഉയർന്നു. ബ്രൂണയിൽ അദ്ദേഹം കഴിയുന്നുണ്ടെന്ന അവകാശവാദം ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയും ഇന്റർപോളിന്റെ സഹായത്തോടെ സ്ഥിരീകരിക്കാനുള്ള നീക്കം നടക്കുകയും ചെയ്യുന്നു. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിലെ നവജാത ശിശുക്കളുടെ തീവ്രപ്രചരണ വിഭാഗത്തിൽ ദാരുണമായ തീപിടുത്തമുണ്ടായി. 3 നവജാത ശിശുക്കൾ വെന്തു മരിച്ചു. വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഭാര്യയുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനുള്ള ലൈസൻസ് അല്ല വിവാഹമെന്ന് കർണാടക ഹൈക്കോടതി. വിവാഹം കഴിച്ചു എന്നത് ഭാര്യയുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും സ്വന്തം ഇഷ്ടങ്ങളെയും നിയന്ത്രിക്കാനുള്ള അവകാശം ഭർത്താവിന് നൽകുന്നില്ലെന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി. ഭാര്യ ഭർത്താവിനും ഭർത്താവിന്റെ മാതാപിതാക്കൾക്കും ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഭാര്യയ്ക്കും കുട്ടികൾക്കും ജീവനാംശം നൽകാനുള്ള കുടുംബക്കോടതി ഉത്തരവിനെതിരെ ഭർത്താവ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതി പരാമർശം. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം റെക്കോർഡ് ഉയരത്തിൽ. രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരം 729.33 ബില്യൺ ഡോളറിലെത്തി. വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള മൂലധന പ്രവാഹം ശക്തമായതും സാമ്പത്തിക മേഖലയിലെ സ്ഥിരതയുമാണ് ശേഖരം ഉയരാൻ സഹായിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയുടെ പ്രധാന സൂചകമായാണ് വിദേശ നാണയ ശേഖരത്തെ വിലയിരുത്തുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി മോസ്കോയിലെത്തിയ വിദേശകാര്യമന്ത്രിയാണ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി. ഊർജ്ജം, വ്യാപാരം, രാസവളങ്ങൾ, ആണവോർജ്ജം, ഹൈടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനും പ്രാധാന്യം നൽകി. ഇന്ത്യയുടെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI 10ാം വർഷത്തിലേക്ക് കടന്നു. UPIയുടെ വേഗത്തിലുള്ള വളർച്ചയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഓരോ ഇന്ത്യക്കാരനും നെഞ്ചേറ്റിയ ഡിജിറ്റൽ മുന്നേറ്റമാണ് UPI എന്നും രാജ്യത്തിന്റെ അഭിമാനമാണ് പദ്ധതിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അയ്യങ്കാളിക്കും ശ്രീനാരായണ ഗുരുവിനും പ്രധാനമന്ത്രിയുടെ ആദരം. സാമൂഹ്യ പരിഷ്കർത്താക്കളായ മഹാത്മാ അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച അനുസ്മരിച്ചു. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ ഇരുവരും നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നേപ്പാളിലും ടിബറ്റിലും മഹാപ്രളയത്തിൽ 100 കണക്കിന് പേർ മരിക്കുകയും ആയിരങ്ങളെ കാണാതാവുകയും ചെയ്തു. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളും തകരാറിലായത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. നേപ്പാളിൽ കുടുങ്ങിയ 60 മലയാളികൾ സുരക്ഷിതരാണെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 8 മലയാളികളെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ദുരിതബാധിത മേഖലകളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ കണ്ടെത്താനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും ഇന്ത്യൻ അധികൃതരും നടപടികൾ തുടരുകയാണ്. ഇറാൻ സംഘർഷം പ്രതീക്ഷിച്ചതിലും കൂടുതൽ നീളുന്ന സാഹചര്യമാണുള്ളതെന്ന് റിപ്പോർട്ടുകൾ. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടയിലും സംഘർഷം ആഗോള ഊർജ്ജ വിപണിയിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലിന്റെ സുരക്ഷ വീണ്ടും ചർച്ചയായി. ആഗോള എണ്ണ വിതരണത്തിന് നിർണായകമായ ഈ കടലിടുക്കിൽ തടസ്സമുണ്ടാകുന്നത് ലോക വിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. അമേരിക്ക കാനഡ ബന്ധത്തിൽ പുതിയ വിവാദം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലേക് ഒന്റാറിയോയ്ക്ക് ലേക് അമേരിക്ക എന്ന പേര് നൽകാനുള്ള ഉത്തരവിൽ ഒപ്പുവച്ചതായി റിപ്പോർട്ട്. അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര രാഷ്ട്രീയ സംഘർഷം തുടരുന്നതിനിടെയാണ് പുതിയ നീക്കം. വിഷയത്തിൽ കാനഡയുടെ പ്രതികരണവും ശ്രദ്ധേയമായി. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ആശങ്ക തുടരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരുകയാണ്. യൂറോപ്പിന്റെ സുരക്ഷയിലും ആഗോള രാഷ്ട്രീയത്തിലും യുദ്ധത്തിന്റെ പ്രത്യാഘാതം തുടരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ടെസ്റ്റ് സമനിലയിൽ. പരമ്പര ഇന്ത്യയ്ക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു. 2ാം ഇന്നിംഗ്സിൽ 246 പന്തിൽ പുറത്താകാതെ 133 റൺസ് നേടിയ സോനാൽ ദിനുഷയുടെ മികച്ച പ്രകടനമാണ് ലങ്കയ്ക്ക് സമനില നേടിക്കൊടുത്തത്. ഇതോടെ 2 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ 1-0 സ്വന്തമാക്കി. ഉറുഗ്വേക്കെതിരെ ഇന്ത്യയ്ക്ക്

0: ഫുട്ബോൾ സൗഹൃദ മത്സരം. രണ്ട് തവണ ഫിഫ ലോകകപ്പ് നേടിയ ഉറുഗ്വേ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിനായി എത്തും. ഒക്ടോബർ 6 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ലോകോത്തര ടീമിനെതിരെ കളിക്കാനുള്ള അവസരം ഇന്ത്യൻ ഫുട്ബോളിന് വലിയ നേട്ടമാണെന്ന് വിലയിരുത്തൽ. അണ്ടർ 19 ക്രിക്കറ്റ് ടീമിൽ ആര്യവീർ സേവാഗും അൻവേ ദ്രാവിഡും ഇടം പിടിച്ചു. മുൻ ഇന്ത്യൻ താരങ്ങളായ വീരേന്ദ്ര സേവാഗിന്റെയും രാഹുൽ ദ്രാവിഡിന്റെയും മക്കളാണ് ഇരുവരും. ഫ്രഞ്ച് ക്ലബ് ലില്ലയിൽ നിന്നുള്ള 18-കാരനായ മൊറോക്കൻ മിഡ്ഫീൽഡർ അയൂ ബുവാദിയെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കി. 85.6 മില്യൺ പൗണ്ട് മൂല്യമുള്ള കരാറിലാണ് താരത്തെ സിറ്റി സ്വന്തമാക്കിയത്. ഇതോടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ കൌമാരതാരമായി ബുവാദി മാറി.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് തോമസ് വർഗീസ്, സീനിയർ റിപ്പോർട്ടർ ദീപിക തിരുവനന്തപുരം.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി ഇനി നമസ്തേ അനന്തപുരിയിൽ നാളെ രാവിലെ 6:30.

0: പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ സംഗീതം നൽകി. എ പി കോമള പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ആദ്യ കിരണങ്ങൾ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട മണ്ണന്തല.

0: നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 7:30 കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ കേരളകൗമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: പത്മഭൂഷൺ ബഹുമതി ലഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും വൈകിട്ട് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. പത്തനംതിട്ട ആറന്മുള പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് 11:30 ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:00 ആലപ്പുഴയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി റോഡ് മാർഗം 12:35 ആറന്മുളയിലെത്തും. ഉച്ചയ്ക്ക് 1:30 ആറന്മുള വള്ളംകളി ഉദ്ഘാടനം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കണ്ടിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ലക്ഷ്യ ലേബർ റൂം, പോളി ഡെന്റൽ ക്ലിനിക്, ഓക്സിജൻ പ്ലാന്റ്, ജെറിയാട്രിക് വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിവിധ ആശുപത്രികളിൽ 139 ഡോക്ടർമാരെ പുതിയതായി നിയമിച്ചെന്നും ഇവർ ഉടൻ ചുമതല ഏൽക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675 ഉയർന്നു. 320 വിദേശ പൗരന്മാരടക്കം 2400 പേരെ കാണാതായിട്ടുണ്ട്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4400 പേരെ രക്ഷപ്പെടുത്തുകയോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച റാസുവ ജില്ലയിൽ മഴയും മൂടൽമഞ്ഞും കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ട 16 പേർ കൂടി നാട്ടിലെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
3: നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 ഒരാളായ എറണാകുളം സ്വദേശി അടക്കം 16 കേരളീയർ കൂടി നാട്ടിൽ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഹെൽപ് ഡെസ്കിൽ ബന്ധപ്പെട്ട 45 പേരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ടുണ്ട്. ഇവർ നേപ്പാളിലും ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിയവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ സൌകര്യങ്ങൾ ഒരുക്കിയതായും നോർക്ക റൂട്ട്സ് അധികൃതർ തിരുവനന്തപുരത്ത് അറിയിച്ചു.
1: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 108 ഇന്ത്യൻ

പൗരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ബന്ധപ്പെടാൻ കഴിയാതിരുന്ന 50 ഓളം ഇന്ത്യൻ പൗരന്മാരുമായി ബന്ധം പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സേവനങ്ങൾ അതിവേഗം ജനങ്ങളിൽ എത്തിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മലപ്പുറം തൃപ്രങ്ങോട് എടയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കെ എ പി എം എസ് ബി ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കെ എ പി 4ാം ബറ്റാലിയനിലെ 166 പേരും എം എസ് പി മലപ്പുറത്തെ 139 പേരും ഉൾപ്പെടെ 305 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എറണാകുളം ജില്ലാ കലക്ടർ ജി പ്രിയങ്കയ്ക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇന്നു മുതൽ പ്രിയങ്ക നിലവിലെ ചുമതലകൾക്ക് പുറമെ കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെ 1 റണ്ണിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ഉയർത്തിയ 171 റൺസ് പിന്തുടർന്ന തൃശൂർ ടൈറ്റൻസിന് 20 ഓവറിൽ 170 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പൊന്നാനി കടവനാട്ടെ പൂക്കൈത പുഴ ജലോത്സവം ഇന്ന്. മത്സരത്തിന് ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹീറ്റ്സ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. 10 മേജർ വള്ളങ്ങളും 11 മൈനർ വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 37 കേസുകളിൽ 46 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9808 ഉയർന്നു. ആകെ 10581 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. ഗവൺമെന്റിന് വേണ്ടി ഗതാഗത വകുപ്പ് സെക്രട്ടറി, കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ, ലോ ഓഫീസർ, ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി എത്രയും വേഗം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ മലാപ്പറമ്പ് 4 വരിപ്പാത നിർമ്മാണം ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ റോഡ് നിർമ്മാണ വികസന പ്രവർത്തനങ്ങളിലും പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ബാരിക്കേഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, മതിയായ ലൈറ്റിംഗ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർബന്ധമായും ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർകോട് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർകോട് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പുണ്ട്. മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷം വൈകിട്ട് സമാപിക്കും. അവസാന ദിനമായി ഇന്ന് വൈകിട്ട് 3 തായലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് സ്റ്റീഫൻ ദേവസ്വയുടെ സംഗീത പരിപാടിയും ഉണ്ടാകും. മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂറിന്റെ നാളത്തെ കാസർകോട് ജില്ലാ സന്ദർശനം അടുത്ത മാസം 8 മാറ്റി. സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച കാസർകോട് HED കോൺഫറൻസ് ഹാളിലെ അവലോകന യോഗത്തിലും ഉച്ചയ്ക്ക് മത്സ്യഫെഡിന്റെ മികവ് പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും. വൈകിട്ട് മഞ്ചേശ്വരം തുറമുഖത്ത് 100 ദിന കർമ്മ പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് അടുത്ത മാസം 14 കാസർകോട് റവന്യൂ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, സ്കൂൾ ബോർഡ് പരീക്ഷകൾ, മറ്റ് പൊതു നിയമന പരീക്ഷകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ലെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ബിജു തിരുമല, സംഗീതം ഇളയരാജ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഇന്നത്തെ ചോദ്യം, സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ്? ഉത്തരം പറയാം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.

0: പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st prize 20,000 rupees, 2nd prize 15,000 rupees, 3rd prize 5,000 rupees, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-09-58-60 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ലോക പശുദിനാഘോഷത്തിനോടനുബന്ധിച്ച് ധേനുക 2026 എന്ന പേരിൽ പശുദിനാഘോഷം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 1 രാവിലെ 10:30 കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ ഡോ ജനീഷ പി അഹമ്മദ് അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കണ്ണൂർ MLA അഡ്വക്കേറ്റ് TO മോഹനൻ നിർവഹിക്കും. പശുവളർത്തലിൽ ഏർപ്പെട്ട സംരംഭകരെ ആദരിക്കൽ, പുതിയ സാങ്കേതിക വിദ്യകളുടെ പരിചയപ്പെടുത്തൽ എന്നിവ ഉണ്ടായിരിക്കും. കൂടാതെ കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി ഒരു സംവാദവും ഈ മേഖലയിലേക്ക് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ ആകർഷിക്കുന്നതിന് പണം ചുരത്തും പശു എന്ന പേരിൽ ഒരു സെമിനാർ കൂടി സംഘടിപ്പിക്കുന്നു. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ MIDH പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകുന്നു. ഉൽപാദനക്ഷമത കുറഞ്ഞതും പ്രായമേറിയതും രോഗബാധിതവുമായ വള്ളികൾ, ശാഖകൾ എന്നിവ വെട്ടിമാറ്റി പകരം അത്യുൽപാദനശേഷിയുള്ള പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ച് ശാസ്ത്രീയമായ കൃഷിരീതികൾ ആവിഷ്കരിക്കുന്നതിന് ധനസഹായം നൽകുന്നു. ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 24,000 rupees ധനസഹായമായി നൽകുന്നു. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്തിന് ധനസഹായം ലഭിക്കും. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻ തൈ 1 ഇനി മുതൽ 350 രൂപ വരെ ധനസഹായം ലഭിക്കും. പരമാവധി 2 ഹെക്ടറിന് കൃഷിയിടങ്ങളിൽ തുറസായ സ്ഥലത്ത് പുതിയ തെങ്ങിൻ തൈകൾ ശാസ്ത്രീയമായി നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. 1 ഹെക്ടറിൽ പുതുകൃഷിക്ക് 56,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനുശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതാത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. പദ്ധതികളുടെ വിശദവിവരങ്ങളും അപേക്ഷ ഫോമുകളും നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-237-7766, 0484-237-7766. 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആന്റ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിലെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 31 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവയടക്കമുള്ള വിശദമായ പ്രോസ്പെക്ടസ് ഡൌൺലോഡ് ചെയ്യുന്നതിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-243-8139. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
3: പി മാധുരി ഓമന എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സമയം 7:15.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം കോവിൽ നട മണ്ണന്തല.

0: ആയുരാരോഗ്യത്തിലെന്ന് വെജിറ്റേറിയൻ ഭക്ഷണക്രമം. ഇതേക്കുറിച്ച് ഡയറ്റീഷ്യൻ ഉമാ കല്യാണി സംസാരിക്കുന്നു.
1: കേരളീയരുടെ ഭക്ഷണക്രമം നോക്കിയാൽ കൂടുതൽ പേരും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ്. ഏകദേശം 5% പേർ മാത്രമാണ് വെജിറ്റേറിയൻ ഭക്ഷണമോ വീഗൻ ഭക്ഷണമോ കഴിക്കുന്നത്. ഇപ്പോൾ പലരും ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ മാംസാഹാരം ഒഴിവാക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ഭക്ഷണശീലമുള്ളവർ മുട്ട, മീൻ, ഇറച്ചി എന്നിവ കഴിക്കാറില്ലെങ്കിലും ചിലർ മുട്ട കഴിക്കാറുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളായ തൈര്, മോര് എന്നിവ കഴിക്കുന്നു. വീഗൻ ഭക്ഷണശീലമുള്ളവർ തീർത്തും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളായ മുട്ട, മീന്, ഇറച്ചി എന്നിവ കഴിക്കുന്നില്ല. ഓരോ ഭക്ഷണശീലങ്ങൾക്കും അതിന്റേതായ ഗുണങ്ങളും പോരായ്മകളും ഉണ്ട്. പ്രധാന വ്യത്യാസം പ്രോട്ടീൻ, നാരുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റമിൻ B12 എന്നിവയിലാണ്. വീഗൻ ഭക്ഷണശീലമുള്ളവർ പൂർണ്ണമായും മാംസാഹാരങ്ങളും പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കുന്നതിനാൽ വിറ്റമിൻ B12 തീർത്തും ലഭിക്കുന്നില്ല. കാരണം സസ്യാഹാരങ്ങളിൽ B12 ഇല്ല. അതിനാൽ സപ്ലിമെന്റുകളെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ ഇക്കൂട്ടർ നല്ലവണ്ണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതിനാൽ ശരീരവടിവ് നിലനിർത്താനും രക്തത്തിലെ കൊളസ്ട്രോൾ നില ഉയരാതിരിക്കാനും സാധിക്കുന്നു. പ്രോട്ടീനിന്റെ കാര്യം നോക്കിയാൽ മാംസാഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ കംപ്ലീറ്റ് അഥവാ സമ്പൂർണമാണ്. ഇതിൽ ശരീരത്തിനാവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. അതേസമയം സസ്യാഹാരത്തിലെ പ്രധാന സ്രോതസ്സുകളാണ് പരിപ്പും പയറുവർഗ്ഗങ്ങളും. ഇതിലെ പ്രോട്ടീൻ സമ്പൂർണമല്ല, ചില അമിനോ ആസിഡുകളുടെ കുറവുണ്ട്. പക്ഷേ ധാന്യങ്ങളും പയറുപരിപ്പ് വർഗ്ഗങ്ങളും ചേർത്ത് നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രോട്ടീൻ സമ്പൂർണമാകുന്നു. നാം സാധാരണയായി പ്രാതലിന് കഴിക്കുന്ന പുട്ടും കടലക്കറിയും പുട്ടും പയറും ഇഡലിയും സാമ്പാറുമെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. ആയതിനാൽ വെജിറ്റേറിയൻ ഭക്ഷണശീലമുള്ളവർ ശരിയായ രീതിയിൽ ഭക്ഷണം ക്രമീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം. നാരിന്റെ അളവിലുള്ള വ്യത്യാസമാണ് അടുത്തത്. പാലിലും പാലുൽപ്പന്നങ്ങളിലും മുട്ട, മീന്, ഇറച്ചി എന്നീ മാംസാഹാരങ്ങളിൽ നാരിന്റെ അംശം തീരെയില്ല. അതേസമയം സസ്യാഹാരങ്ങളായ തവിടോടുകൂടിയ ധാന്യങ്ങൾ, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, ചീര, പച്ചക്കറികൾ, സസ്യവിത്തുകൾ എന്നിവ നാരിന്റെ നല്ല ഉറവിടങ്ങളാണ്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ദിവസേന ഏകദേശം 30 മുതൽ 35 ഗ്രാം വരെ നാരുണ്ടായിരിക്കണം. ഇത് ദഹനം സുഗമമാക്കാനും വിശപ്പകറ്റാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ആയതിനാൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണശീലമുള്ളവർ സസ്യാഹാരങ്ങളും മതിയായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. കടൽ മീനുകൾ, പ്രത്യേകിച്ച് മത്തി, ചൂര എന്നിവ ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ നല്ലൊരു സ്രോതസ്സാണ്. എന്നാൽ സസ്യാഹാരങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ സ്രോതസ്സുകൾ കുറവാണ്. ചിയാ സീഡുകൾ, ഫ്ളാക്സ് വിത്തുകൾ, വാൾനട്ടുകൾ എന്നിവയാണ് ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ വിരളമായ സസ്യസ്രോതസ്സുകളിൽ ചിലത്. നോൺ വെജ് ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചും മാംസാഹാരങ്ങളിൽ ആരോഗ്യത്തിന് ഹാനികരമായ പൂരിത കൊഴുപ്പുകളും ട്രാൻസ്ഫാറ്റുകളും കാണപ്പെടുന്നു. അതിനാൽ ഇവ കൂടുതലായി കഴിക്കുന്നത് അമിതവണ്ണത്തിനും പലതരം ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകാം. ഇവ പാചകം ചെയ്യുന്ന രീതിയിലും ശ്രദ്ധിക്കണം. വറുത്തതും പൊരിച്ചതുമായ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ പരിമിതമായി ഉപയോഗിക്കണം. ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാരും കുട്ടികളും ഫാസ്റ്റ് ഫുഡുകളിലെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണ പ്രിയരാണ്. പലരും അത്താഴത്തിന് ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ഷവായി പോലെയുള്ള ചിക്കൻ പ്രധാന ഭക്ഷണത്തിന് പകരമായി കഴിക്കുന്നു. ഇതും നല്ലൊരു ശീലമല്ല. പ്രധാന ഭക്ഷണം സമീകൃതമാക്കുമ്പോൾ മാംസാഹാരത്തിനോടൊപ്പം പച്ചക്കറികളും തവിടോടുകൂടിയ ധാന്യങ്ങളും കഴിക്കണം. ഇത് അമിതമായി മാംസം കഴിക്കുന്നത് തടയാനും എല്ലാ പോഷകങ്ങളും ശരീരത്തിന് ലഭിക്കാനും സഹായിക്കുന്നു. ആയതിനാൽ നിങ്ങളുടെ ഭക്ഷണശീലം ഏതുമാകട്ടെ, പക്ഷേ മിതമായും മൈൻഡ്ഫുള്ളായും കഴിക്കാൻ ശ്രമിക്കുക.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് വെജിറ്റേറിയൻ ഭക്ഷണക്രമം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ ഉമാ കല്യാണി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ ഇന്ന് കൂടി മാത്രം. ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം. മൈജി ഷോറൂമുകളിൽ നിന്നും രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം.
4: EMI പർച്ചേസുകളിൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറുകൾ, കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 30 crore സമ്മാനങ്ങളും.
5: സത്യനന്ദിക്കാടിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം കളിയിൽ അല്പം കാര്യം.

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. രണ്ട് നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർഡ് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR

0: ടവർ, എം സി റോഡ്, കെ സദാസപുരത്തും.
1: സാറെ, ഹോട്ടലൊക്കെ സെറ്റാണ്. ഇനി പാത്രങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി.
2: അത് നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാം?
1: എം ആർ ടി കിട്ടാത്ത സാധനങ്ങളുണ്ട്. അലൂമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങി കുക്കർ വരെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം.
3: ഇനി ഹോട്ടലുകളിലും കേറ്ററിംഗ് ആവശ്യങ്ങൾക്കുമുള്ള സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാം. എം ആർ ടി മെറ്റൽ മാർട്ടിൽ നിന്നും.
0: ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി ദർശനവും.
4: ഇന്ന് ഓഗസ്റ്റ് 30.
5: ചരിത്രത്തിൽ ഇന്ന്.
6: എല്ലാ വർഷവും ഓഗസ്റ്റ് 30-നാണ് കാണാതായവർക്കും നിയമവിരുദ്ധമായി തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടവർക്കുമായി ഈ ദിനം ആചരിക്കുന്നത്. 2010 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ഓഗസ്റ്റ് 30 ഈ പ്രത്യേക ദിനമായി പ്രഖ്യാപിച്ചത്. ലോകമെമ്പാടുമുള്ള സായുധ സംഘടനകൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ മൂലം കാണാതാകുന്ന മനുഷ്യരുടെ അവസ്ഥയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗമാണ് ഈ ആചരണത്തിന് നേതൃത്വം നൽകുന്നത്. 1928 ഓഗസ്റ്റ് 30 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യത്തിലേക്ക് വഴി തുറന്ന ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. ഈ ദിവസമാണ് ജവഹർലാൽ നെഹ്റുവിന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും സംയുക്ത നേതൃത്വത്തിൽ ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യക്ക് ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്ന് മാറി സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുക്കുക, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് രാജ്യത്തെ യുവജനങ്ങളെയും തൊഴിലാളികളെയും വൻതോതിൽ ആകർഷിക്കുക എന്നിവയായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ. 1984 ഓഗസ്റ്റ് 30-നാണ് അമേരിക്കയുടെ പ്രശസ്തമായ ബഹിരാകാശ പേടകമായ ഡിസ്കവറി അതിന്റെ കന്നിപ്പറക്കലായ STS-41D ദൌത്യത്തിനായി ആദ്യമായി കുതിച്ചുയർന്നത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഈ ചരിത്രപരമായ വിക്ഷേപണം. നാസയുടെ സ്പേസ് ഷട്ടിൽ വ്യൂഹത്തിലെ മൂന്നാമത്തെ പേടകമായിരുന്നു ഡിസ്കവറി. 6 ദിവസവും 56 മിനിറ്റും നീണ്ടുനിന്ന ഈ ആദ്യ ദൌത്യം 1994 സെപ്റ്റംബർ 5 എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. ഈ യാത്രയിൽ 3 വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഭാവിയിലെ ബഹിരാകാശ നിലയങ്ങൾക്ക് ആവശ്യമായ വലിയ സോളാർ പാനലുകൾ വിടർത്തുന്ന സാങ്കേതിക വിദ്യ ഈ ദൌത്യത്തിലാണ് ആദ്യമായി പരീക്ഷിച്ചത്. ഇന്ത്യയുടെ പ്രശസ്തനായ ചരിത്രകാരനും ആധുനിക ഇന്ത്യൻ ചരിത്രരചനയിലെ മാർക്സിസ്റ്റ് ചരിത്രധാരയുടെ വക്താവുമായ പ്രൊഫസർ ബിപിൻ ചന്ദ്ര അന്തരിച്ചത് 2014 ഓഗസ്റ്റ് 30-നാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കൊളോണിയൽ ബ്രിട്ടീഷ് വീക്ഷണങ്ങളിൽ നിന്നും വിഭിന്നമായി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ അടിത്തട്ടിൽ നിന്ന് അപഗ്രഥിച്ച ചരിത്രകാരനായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ സമരമുറകളെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്തെയും അദ്ദേഹം മികച്ച രീതിയിൽ വിലയിരുത്തി. പ്രമുഖ ഇന്ത്യൻ വ്യവസായിയും ബിർള ഗ്രൂപ്പിന്റെ മുൻകാല അമരക്കാരനുമായിരുന്ന ഡോക്ടർ കെ ബിർള അന്തരിച്ചത് 2008 ഓഗസ്റ്റ് 30-നാണ്. ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ ദി ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിന്റെ ചെയർമാനായി ദീർഘകാലം പ്രവർത്തിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ ദീർഘകാലം സജീവമായിരുന്ന അദ്ദേഹം 1984 മുതൽ 2002 വരെയുള്ള 18 വർഷക്കാലം രാജ്യസഭാംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ ചരിത്രപരമായ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളെയും ആധുനിക പരിഷ്കരണങ്ങളെയും ആദ്യഘട്ടത്തിൽ തന്നെ ശക്തമായി പിന്തുണച്ച പ്രമുഖ വ്യവസായികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അണുഭൗതികശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റദർഫോർഡ് 1871 ഓഗസ്റ്റ് 30-നാണ് ജനിച്ചത്. ആറ്റത്തിന്റെ ഘടനയും റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളും സംബന്ധിച്ച കണ്ടെത്തലുകൾക്ക് 1908 അദ്ദേഹത്തിന് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
10: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും പി സുശീലയും പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ. ചിത്രം ചക്കരയുമ്മ.

0: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: തൊഴിൽ ദർശനം.
3: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. ഗ്രാജുവേറ്റ്, ഡിപ്ലോമ വിഭാഗങ്ങളിലായി 139 ഒഴിവുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 61. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 12, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 22, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 5, സിവിൽ എഞ്ചിനീയറിംഗ് 6, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 4, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് 4, മറൈൻ എഞ്ചിനീയറിംഗ് 4, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് 4. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ടെക്നോളജി. ഡിപ്ലോമ അപ്രന്റീസ് ഒഴിവ് 78, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 23, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 15, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 8.

0: ഇൻസ്ട്രുമെന്റ് ടെക്നോളജി 4, സിവിൽ എഞ്ചിനീയറിംഗ് 13, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 5, കൊമേഴ്സ്യൽ പ്രാക്ടീസ് 10. യോഗ്യത സ്റ്റേറ്റ് കൌൺസിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ടെക്നോളജി. പ്രായം ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 18 വയസ്സിൽ കുറയരുത്. യോഗ്യത അവസാന 5 വർഷത്തിനുള്ളിൽ നേടിയതാകണം. 2022 മുതൽ 2026 വരെ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിലവിൽ അപ്രന്റിസ്ഷിപ്പ് ചെയ്യുന്നവരും അപ്രന്റിസ്ഷിപ്പ് പൂർത്തിയാക്കിയവരും അപേക്ഷിക്കാൻ അർഹരല്ല. https://nats.education.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഓൺലൈനായി അപേക്ഷിക്കാം. പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി https://nats.education.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 1. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in. കർണാടകയിലെ മാൽപ്പയിലുള്ള ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 31 ഒഴിവുണ്ട്. സൂപ്പർവൈസർ ഒഴിവ് 13, മെക്കാനിക്കൽ 10, ഇലക്ട്രിക്കൽ 2, ഫിനാൻസ് 1. യോഗ്യത ത്രിവത്സര ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്നുള്ള ITI. വെൽഡിംഗ്, ഷീറ്റ് മെറ്റൽ വർക്കർ, ബെഞ്ച് ഫിറ്റർ, ഫിറ്റർ, പ്ലംബർ അല്ലെങ്കിൽ 60% മാർക്കോടെയുള്ള BCom, BBA, BBM. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമെ 7 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം 45 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് മാനേജർ ഒഴിവ് 8, ഇലക്ട്രിക്കൽ 1, മെക്കാനിക്കൽ 7. യോഗ്യത 60% മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദം. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, മറൈൻ, നേവൽ ആർക്കിടെക്ചർ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 30 വയസ്സ് കവിയരുത്. ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവ് 4, യോഗ്യത 60% മാർക്കോടെ ഫൈൻ ആർട്സ്, പെർഫോമിംഗ് ഒഴികെയുള്ള ആർട്സ് വിഷയങ്ങളിലുള്ള ബിരുദം. സയൻസ് ബിരുദം, കൊമേഴ്സ് ബിരുദം, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ 1, സ്റ്റോർ കീപ്പർ 1, ഡ്രാഫ്റ്റ്സ്മാൻ 2, മെക്കാനിക്കൽ 1, ഇലക്ട്രിക്കൽ 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 1. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in.
1: തൊഴിൽ ദർശനം.
2: ₹30 കോടി
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: ചിത്രം പിരിയില്ലെന്ന്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം KV മഹാദേവൻ, പാടിയത് യേശുദാസും S. ജാനകിയും.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 45 മിനിറ്റ്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം കണ്ടതും കേട്ടതും.
2: എടാ സുശീല, ഇങ്ങോട്ട് ഇറങ്ങി വാടാ.
3: എന്താ കാര്യം?
2: അയ്യോ, കാര്യമൊന്നും അറിയാത്ത മഹാൻ, എന്റെ മതിലിന്റെ ഇപ്പുറത്തേക്ക് നിന്റെ പ്ലാവ് ചാഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായില്ലേ? കൊമ്പ് വെട്ടാൻ മറിഞ്ഞിട്ട് നീ കേട്ടോ?
3: കേട്ടു.
2: കേട്ടത് കൊണ്ട് കാര്യമില്ല, പഴുത്ത ചക്ക വീണ് എന്റെ മുറ്റമാണ് വൃത്തികേടാവുന്നത്. നീ ഇത് വല്ലതും കാണുന്നുണ്ടോ?
3: പിന്നെ നിന്റെ മുറ്റം നോക്കലാണല്ലോ എന്റെ പണി.
2: നല്ല ശീലങ്ങളൊന്നും ഇല്ലാത്ത നിനക്ക് ആരാടാ സുശീലൻ എന്ന് പേരിട്ടത്?
3: എന്റെ പേരിനെ ചോദ്യം ചെയ്യാൻ നീ ആരാടാ?
2: ഞാൻ വേണു.
3: നിന്റെ വേണുഗാനം ഇങ്ങോട്ട് കേൾപ്പിക്കണ്ട.
2: സുശീല, നീ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഒരു കാറ്റടിച്ചാൽ അവിടുത്തെ ഇല മുഴുവൻ എന്റെ മുറ്റത്തോട്ടാ വീഴുന്നത്. ഓണമായിട്ട് മുഴുവൻ പറമ്പും വൃത്തിയാക്കലായിരുന്നു എന്റെ ജോലി.
3: എന്നാലേ ഇനി കാറ്റിനോട് അങ്ങോട്ട് വീശണ്ടെന്ന് പറഞ്ഞേക്കാം.
2: നിന്റെ പിടിവാശി കളയണം. ഇങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പൊന്ന് വെട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ.
3: നോക്കട്ടെ.
2: ഇതിപ്പം മാസങ്ങളായി നീ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുവാണല്ലോ. സഹിക്കുന്നതിന് ഒരു അതിരുണ്ട് സുശീല. നീയും അതിര് കടന്നു, നിന്റെ പ്ലാവും അതിര് കടന്നു. ഈ നാട്ടിൽ പോലീസൊക്കെ ഉണ്ട്.
3: നാടാവുമ്പോ പോലീസൊക്കെ കാണും, സ്വാഭാവികം.
2: രമ്യമായി പരിഹരിക്കാമെന്ന് വെച്ചാണ് ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് വന്ന് പറയുന്നത്.
4: ഇവിടെ എന്താടാ വേണു? ഇവിടെ ഒരു ബഹളം.
2: ഒന്നും പറയണ്ട അമ്മാവ.
4: പറയാതെ എങ്ങനടാ കാര്യങ്ങൾ അറിയുന്നത്?
2: ആ പഴയ സംഭവം തന്നെ, പ്ലാവിന്റെ കൊമ്പ്.
4: ഷെടാ കൊച്ചനെ, കൊമ്പ് ഇതുവരെ വെട്ടിയില്ലേ?
3: എന്റെ കൊമ്പ് എന്റെ പ്ലാവ്, എപ്പ വെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും.
4: ഓ ആയിക്കോട്ടെ. ആ ദിവസവും സമയവും കൂടി കുറിച്ച് തന്നിരുന്നെങ്കിലേ ഉപകാരമായേനെ.
3: കളിയാക്കുവാണോ?
4: എടാ, നിന്റെ ഇളയച്ഛനും ഞാനും ഒരുമിച്ച് പഠിച്ചവരാ.
3: അതിന്?
4: എടാ, ഞങ്ങളൊക്കെ എന്ത് സ്നേഹത്തിൽ കഴിഞ്ഞതാ. അയൽക്കാരൊരിക്കലും ശത്രുക്കളായിരിക്കാൻ പാടില്ല. ഒരാപത്ത് വരുമ്പോ ഓടി വരേണ്ടവരാ. നിനക്ക് വല്ല അപകടവും പറ്റിയാ വേണുമായിരിക്കും ചിലപ്പോ ആദ്യം എത്തുന്നത്. അല്ലാതെ നിന്റെ ഗൾഫിലെ ചേട്ടന്റെ വരവും നോക്കി ഇരുന്നാലേ ചിലപ്പോ നിന്റെ കാറ്റ് പോയെന്ന് വരും.
3: ദേ, പ്രായത്തിന് മൂത്തതാണെന്ന് കരുതി എന്തും പറയരുത്.
4: അല്ലേലും സത്യത്തിന് എപ്പോഴും വികൃത മുഖമാ. അതിന് നീ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല.
2: വിട്ടുകളമാമ, അവന് കാര്യം പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല.
4: മോനെ സുശീല, കൊറോണ വന്നപ്പോ നീ ഈ പ്ലാവും കെട്ടിപ്പിടിച്ചോണ്ടാണോ ഇരുന്നത്? അതോ പ്രളയം വന്നപ്പോ ഒഴുകിപ്പോകാതിരിക്കാൻ ഇതിന്റെ കൊമ്പിലെങ്ങാനും നീ പിടിച്ചിരുന്നോ? എടാ, ആപത്ത് സമയത്ത് ഈ അയൽക്കാരനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അണക്കെട്ട് പൊട്ടിയതിന് ശേഷം തോടടയ്ക്കാൻ നിൽക്കാതെ വേഗം ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തേക്കണം.
3: അല്ല, ഞാനിനി
4: മോനെ, അകലെയുള്ള ബന്ധുവിനേക്കാൾ അരികിലുള്ള അയൽക്കാരനാ നന്ന് എന്ന് തിരിച്ചറിഞ്ഞ നിനക്ക് കൊള്ളാം, പിന്നെ ദുഃഖിക്കണ്ടല്ലോ.
3: ശരി മാമ.
1: പിന്നണിയിൽ വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, ബിജു കല്ലുവാതുക്കൽ, രചന അജിത് കുമാർ. ശ്രോതാക്കൾ കേട്ടത് കണ്ടതും കേട്ടതും. ഇനി യേശുദാസ്, പി ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവരും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ, ചിത്രം അലകടലിനക്കരെ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: കാണാമറിയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അതുവഴി ഇവൻ അവർക്കൊരു പെർമനന്റ് റെസിഡൻസി കിട്ടാനും സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. അങ്ങനെയൊരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് സിമെറ്റ് ആണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്ട് കരാറൊപ്പിട്ടത്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: നമസ്തേ, അനന്തപുരം തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലഖ്നൌവിൽ ഇൻഡസ്ട്രി കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും. പിഎം സേതു യോജനയ്ക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ നൈപുണ്യ വികസനം, സംരംഭകത്വം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. 320 വിദേശ പൌരന്മാരടക്കം 2400 പേരെ കാണാതായിട്ടുണ്ട്. KSRTC ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജീവനക്കാരുടെ സംഘടന സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ലേബർ റൂം, പോളി ഡെന്റൽ ക്ലിനിക്, ഓക്സിജൻ പ്ലാന്റ്, ജീറിയാട്രിക് വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്കയ്ക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവ്. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ അതിജീവിതരുടെ സംഗമം സംഘടിപ്പിച്ചു. മലബാർ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലൂടെ രോഗവിമുക്തി നേടിയവരും കുടുംബാംഗങ്ങളും ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ 2500 പേർ പങ്കെടുത്തു. പൊന്നാനി കടവനാട്ടെ പൂക്കൈത പുഴ ജലോത്സവം ഇന്ന്. 10 മേജർ വള്ളങ്ങളും 11 മൈനർ വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാണ്? ഉത്തരം, കെ എം ചന്ദ്രശേഖർ. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഇദ്ദേഹം. മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിൽ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, സി പി ജോൺ എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പുതിയ ഉപാധ്യക്ഷൻ കെ എം ചന്ദ്രശേഖർ.

0: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി. യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അക്ഷരം.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഓണോ ഓഫറിൽ ടി വി ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിച്ചിരുന്നു, ബട്ട് മിസ്സായി.
4: അതിനല്ലേ ഇന്ന് രാത്രി 12 മണി വരെ നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ, 75% വരെ ഡിസ്കൗണ്ടിന് പുറമെ മികച്ച EMI ഓഫറുകളും, കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
3: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം മൈ ജി ഷോറൂമിൽ.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
5: പാശ്ചാത്യ നാടക സങ്കല്പങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത നാടകരചയിതാവും സംവിധായകനുമായിരുന്നു വയലാ വാസുദേവൻ പിള്ള. 1943 കൊട്ടാരക്കര വയലാ ഗ്രാമത്തിൽ ജനനം. പഠനശേഷം തിരുവനന്തപുരം മാർ ഇവാനിസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി. 1984 സ്കൂൾ ഓഫ് ഡ്രാമയിൽ അസോസിയേറ്റ് ഡയറക്ടറായി. 1990 റോം യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷത്തെ നാടക പഠനത്തിന് പോയിരുന്നു. തിരുവനന്തപുരത്ത് സുവർണരേഖ എന്ന പേരിൽ തുടങ്ങിയ നാടക സംഘത്തിലൂടെ 30+ നാടകങ്ങൾ അദ്ദേഹം അരങ്ങിലെത്തിച്ചിട്ടുണ്ട്. ജി ശങ്കരപ്പിള്ളിയുടെ ശിഷ്യനായി നാടകരംഗത്തേക്ക് കടന്നു വന്ന വയല തനത് നാടക സങ്കല്പങ്ങളെയും വിശ്വോത്തര നാടകധാരകളെയും ഒരുപോലെ സ്വാംശീകരിച്ച വ്യക്തിയായിരുന്നു. യൂറോപ്യൻ നാടകങ്ങളെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതുകയും നിരന്തരം പ്രഭാഷണം നടത്തുകയും ചെയ്ത വയലാ വാസുദേവൻ പിള്ളയ്ക്ക് 9 തവണ സംസ്ഥാന തലത്തിലും 3 തവണ ദേശീയ തലത്തിലും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. 2011 ഓഗസ്റ്റ് 29 വയലാ വാസുദേവൻ പിള്ള അന്തരിച്ചു.
6: നാടക കളരി പ്രസ്ഥാനം മലയാളത്തിലെ അത്യന്തം നൂതനമായ ഒരു നാടക സങ്കല്പമാണ്. അതുവരെ നിലവിലിരുന്ന രചന, രംഗാവതരണം, ആസ്വാദനം എന്നിവയ്ക്ക് വലിയ മാറ്റം വരുത്തിയ ഒരു നാടക പ്രവർത്തനമാണ് നാടക കളരി എന്ന് പറയുന്നത്. ഇത് കേവലം

0: ഒരു പരിശീലനം മാത്രമല്ല, നാടക പരിശീലനം പ്രധാനമാണ്. നാടകം പഠിക്കാൻ കൂടി ഉള്ളതാണ്, പഠിച്ച് ചെയ്യേണ്ടതാണ്. രംഗകലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും വേണ്ടതുപോലെ പഠിച്ച് അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഇതൊരു ശാസ്ത്രീയമായ സമീപനമാണ് വേണ്ടത് എന്ന ബോധമാണ് നാടകക്കളരിയിലൂടെ ജി ശങ്കരപിള്ള സാർ പ്രധാനമായി മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച് പ്രചരിപ്പിച്ചത്. ശാസ്താംകോട്ടയിൽ ഇത് സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിൽ വലിയ കൗതുകമുണർത്തിയ ഒരു പ്രസ്ഥാനമാണിത്. പലർക്കും ഇതെന്താണെന്നറിയില്ല. അവിടെ നാടകം പഠിക്കാൻ വന്ന ആളുകൾ, ആദ്യം പങ്കെടുത്ത ആളുകൾ, ഏറ്റവും രാവിലെ എഴുന്നേൽക്കുകയും കായിക അഭ്യാസം നടത്തുകയും നാടകത്തിനിണങ്ങുന്ന രീതിയിലുള്ള നടന് വേണ്ട കായികാഭ്യാസം നടത്തുകയും തുടർന്ന് സൈദ്ധാന്തികമായ നാടക ക്ലാസ്സുകൾ നടത്തുന്നു. അതിനുശേഷം പ്രായോഗികമായ പഠനം ഉച്ചകഴിഞ്ഞ് മേക്കപ്പ് അതിനെ ഒക്കെ പറ്റി ചെയ്യുന്നു. വൈകിട്ട് നാടകത്തെപ്പറ്റി, നാടകത്തിൻ്റെ വിശദാംശങ്ങളെപ്പറ്റി ഉള്ള കുശല പ്രശ്നങ്ങളും സൗഹൃദ സംഭാഷണങ്ങളും, അങ്ങനെ രാത്രി 10 മണി വരെ പോകുന്ന ഒരു വളരെ വിശിഷ്ടവും നൂതനവുമായ ഒരു ക്യാമ്പായിരുന്നു അന്ന് നാടകക്കളരി.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് വയലാർ വാസുദേവൻ പിള്ളയുടെ ശബ്ദം.

0: ചമയം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.
1: ഗോൾഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനതന്നെ, അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പറാ.
2: അല്ല മാന ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
1: അൽ അമാന ഗോൾഡ് ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം. സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ, ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
2: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനും മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനും മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
1: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
2: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
3: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
4: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഓണം, സാംസ്കാരിക ഘോഷയാത്ര, ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം എന്നിവ പ്രമാണിച്ച് തിരുവനന്തപുരത്ത് ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രധാന റോഡുകളിൽ പാർക്കിംഗ് നിരോധിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഘോഷയാത്ര അവസാനിക്കുന്നതുവരെ കവടിയാർ സ്റ്റാച്യു, കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ച കോട്ട, ഈഞ്ചക്കൽ, കല്ലുമൂട് പാതകളിലും ഇടറോഡുകളിലുമാണ് നിയന്ത്രണം. MC റോഡിൽ നിന്ന് തമ്പാനൂർ, കിഴക്കേക്കോട്ട ഭാഗങ്ങളിലേക്ക് പോകേണ്ടതും തിരിച്ചുവരേണ്ടതുമായ വലിയ വാഹനങ്ങൾ മണ്ണന്തലയിൽ നിന്ന് കുടപ്പനക്കുന്ന്, ശാസ്തമംഗലം, വഴുതക്കാട്, തൈക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ പരുത്തിപ്പാറ, മുട്ടട, ശാസ്തമംഗലം, തൈക്കാട് വഴിയും പോകണം. പട്ടത്ത് നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് മരപ്പാലം, കവടിയാർ, ശാസ്തമംഗലം, തൈക്കാട് വഴിയും പേരൂർക്കടയിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പൈപ്പിൻമൂട്, ശാസ്തമംഗലം, തൈക്കാട്, ജഗതി, മേട്ടുകട വഴിയും പേട്ടയിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പാറ്റൂർ, കിള്ളിപ്പാലം വഴിയും തിരുവല്ലത്ത് നിന്ന് തമ്പാനൂരിലേക്ക് അട്ടക്കുളങ്ങര, ചൂരക്കാട്ടുപാളയം വഴിയും പോകണം. ഘോഷയാത്ര കടന്നുപോകുന്ന വഴിയിൽ പാർക്കിംഗ് അനുവദിക്കില്ല. വാഹനങ്ങൾ ടാഗോർ തിയേറ്റർ, ജിമ്മി ജോർജ് സ്റ്റേഡിയം, ആറ്റുകാൽ ദേവീക്ഷേത്രം, വട്ടിയൂർക്കാവ് പോളിടെക്നിക്, മണക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ, യൂണിവേഴ്സിറ്റി, ആർട്സ് കോളേജ് മൈതാനങ്ങളിലും പോലീസ് അനുവദിച്ചിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലും പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ ഡ്രൈവറുടെ മൊബൈൽ നമ്പർ പ്രദർശിപ്പിക്കണം. നാളെ രാവിലെ 5 മണി മുതൽ 9 വരെ ആഭ്യന്തര വിമാനത്താവളം ശംഖുമുഖം ഭാഗത്ത് നിന്നും ചാക്കയിലേക്കും, ചാക്കയിൽ നിന്ന് ആശാൻ സ്ക്വയർ, ലോക്ഭവൻ ഭാഗത്തേക്കും വാഹന ഗതാഗതം നിരോധിച്ചു.
6: നേരെ തിരുവനന്തപുരത്തേക്ക്, അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
7: ആരെക്കാണാൻ പോവാ?
6: ഭഗവതിയെ കാണാൻ.
7: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
6: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
8: ഒരു TV വാങ്ങിച്ചാൽ BMW പറകരുത്.
9: അതെങ്ങനെ?
8: മൈജി ഓണം, മാസ് ഓണം, ബമ്പർ പ്രൈസ് BMW.

0: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളും വാങ്ങണം.
1: അത്രേ ഉള്ളൂ, നമുക്ക് വാങ്ങാലോ.
0: എം ആർ ടി തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരും.
2: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശിച്ചു.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
9: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
8: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
9: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
8: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
9: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
10: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
8: എന്നാ പറയാം?
10: 90 72 503 503.
11: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരിശാല.
12: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
13: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: മൻ കി ബാത്,
15: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
14: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
15: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
14: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
15: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
14: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
15: തുടർന്ന് മലയാള പരിഭാഷ,
14: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
16: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
17: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
18: ലംഹേ സ്പോൺസേർഡ് പരിപാടി, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
19: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
20: എന്നും രാവിലെ 10:30.
19: പ്രായോജകർ,
20: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
19: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
21: സമയം 8:30.
22: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
23: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
21: നോവൽ സഞ്ചാരം.
24: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
25: മരക്കാരും ഹസ്സനും സുലൈമാനും കൂടി നേരെ ചെന്ന് കയറിയത് അവറാൻകുട്ടി മൂപ്പന്റെ വീട്ടിലാണ്. മൂപ്പൻ ഒരു ഫ്ലാനൽ തലക്കെട്ടുമായി കോലായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. ഉയരം കൂടിയ ഒരു മെതിയടി കാലിലും നീണ്ടൊരു മുസാക്ക് കയ്യിലും അയാൾ പല്ലു തേക്കുകയാണ്. ആഗതരെ കണ്ടപ്പോൾ മൂപ്പൻ ഒന്നു നോക്കി.
26: എന്തിരുത്ത മരക്കാരെ, മരം അണച്ചിട്ടുണ്ട്. ആഹാ,

0: പിന്നെ മരത്തിൻ്റെ ഗുണം, തരം, വില എന്നിവയെപ്പറ്റിയെല്ലാം സ്വൽപ്പനേരം സംഭാഷണം നടന്നു. ഒടുവിലാണ് ചോദിച്ചത്, ഇബനേതാ? സുലൈമാനെ പറ്റിയാണ്. മരക്കാർ സുലൈമാനെ ഒന്ന് നോക്കി, ഹസ്സനെയും നോക്കി, എന്നിട്ട് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു, തെക്കുന്ന സുലൈമാൻ എന്ന പേര്. എന്തിനേ വന്ന്? വല്ലിച്ച പണിയും കൊടുത്താല് നന്ന്. ഞമ്മക്ക് എന്തിനാ മരക്കാരെ ഇപ്പോ ആളി? പണി നല്ലോണം എടുത്തോളും. പിന്നെ എന്തേ? മരക്കാർ കോലായ തലപ്പത്തേക്ക് മൂപ്പന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഒരു പുതു വിശ്വാസിയ. ഹസൻ സുലൈമാനെ കൂട്ടി പടിക്കലേക്ക് നടന്നു. മൂപ്പൻ എന്തോ സ്വകാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിൽക്കുന്നത് ഭംഗിയല്ല. അവരകന്നുപോയപ്പോൾ മൂപ്പൻ മരക്കാരോട് ചോദിച്ചു, ആളെങ്ങനെ? നമ്പാം, തറപാട്ടുകാരനാ. ജഹളയിൽ വന്നുകൂടി വിശ്വാസിയായതാ. ഒരു രച്ച ചെയ്യേണ്ടിയതാ. പണിയെടുക്കുവോ? എടുക്കും. പിന്നെ കള്ളത്തരയില്ല, നല്ല തടി.
1: ശരി, നോക്കട്ടെ.
0: അങ്ങനെയാണ് സുലൈമാൻ അവറാൻകുട്ടി മൂപ്പന്റെ കീഴിൽ ജോലിക്കാരനായി ചേർന്നത്. സുലൈമാനെക്കുറിച്ച് കൂടെ പണിയെടുക്കുന്നവർക്കെല്ലാം ഒരത്ഭുതമായിരുന്നു. അയാൾ അധികമൊന്നും സംസാരിക്കുകയില്ല. സംസാരിക്കാനുള്ള സമയം കൂടി ജോലി ചെയ്യും. മരക്കമ്പോളത്തിലെ ജോലിക്കാർ അർദ്ധജലജീവികളായിരിക്കണം. അരവരെ എപ്പോഴും വെള്ളത്തിലാണ്, ചിലപ്പോൾ മുട്ടോളം ചളിയിലും. അവിടെ നിന്ന് മരത്തടി ഉന്തണം. ജീവിതത്തിൽ പകുതിയും അവർ വെള്ളത്തിൽ കഴിച്ചുകൂട്ടുന്നു. കുഴിനഖം കുത്തിയ കാലടിയും മരവിച്ച മുഖവുമായി ജീവിതം കട്ടികൂടി വരുന്നു. കാലുകൾ പതുക്കെ തുഴകളായി മാറും. പലരെയും നപുംസകത്വം ബാധിക്കും. അവിടെ പരിണാമം പിന്നോക്കം നടക്കുകയാണ്. എന്നാൽ ആ മരത്തടികളോടും ശീതത്തോടും യുദ്ധം വെട്ടി ജയിക്കുവാൻ കഴിയുന്നവൻ ജയിക്കുക തന്നെ ചെയ്യുന്നു. സുലൈമാൻ തോൽക്കാതെ മുന്നോട്ട് നീങ്ങി. കിണഞ്ഞു ജോലി ചെയ്യും. എന്നാൽ വേദനത്തെക്കുറിച്ച് പിറുപിറുപ്പുമില്ല. അവറാൻകുട്ടി മൂപ്പന് സുലൈമാനെ നന്നേ പിടിച്ചു.
1: ഓൻ മോശമല്ല.
0: മൂപ്പന് തന്നെപ്പറ്റി അങ്ങനെ ഒരു അഭിപ്രായമുള്ളത് സുലൈമാൻ അറിഞ്ഞുപോ. കർമ്മം ചെയ്യുക, കാത്തിരിക്കുക എന്നൊരു മട്ടുകാരനാണ് മൂപ്പർ. കൂലി കിട്ടിയാൽ അത് എണ്ണി നോക്കുന്നത് പോലും കണ്ടിട്ടില്ല. എങ്കിലും പണം ചെലവിനടുത്ത് നന്നേ കണിശമുണ്ടായിരുന്നു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
5: അതുവഴി ഇവൻ അവർക്കൊരു പെർമനന്റ് റെസിഡൻസി കിട്ടാനും സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. അങ്ങനെയൊരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണത് സ്റ്റാർട്ട് ചെയ്തത്. അത് സിമറ്റാണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്ട് കരാറൊപ്പിട്ടത്.
4: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
6: നമസ്തേ അനന്തപുരിയിൽ. ഇനി
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
9: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാണി ജംഗ്ഷൻ തിരുവല്ലം ജംഗ്ഷൻ ഇളംകുളം ശ്രീകാര്യം മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ് തൃശൂർ ഫാഷൻ ഗോൾഡ്.
6: മേഘദൂത്. വിരഹവേദനയുടെ തീവ്രതയും പ്രകൃതി ഭംഗിയും ഒരുപോലെ സമന്വയിപ്പിച്ച പ്രണയകാവ്യം. പ്രണയാതുരനായ യക്ഷൻ അചേതനമായ മേഘത്തെ ഒരു ദൂതനായി സങ്കല്പിച്ച് അളകാപുരിയിലുള്ള തന്റെ ഭാര്യയ്ക്ക് ഒരു സന്ദേശം എത്തിക്കാൻ അഭ്യർത്ഥിക്കുന്ന കാളിദാസന്റെ മേഘദൂത്. മേഘത്തിനോട് ദൂതനായി മാറാൻ അഭ്യർത്ഥിക്കുന്ന ഇതേ ആശയത്തിൽ പിറന്ന ചലച്ചിത്ര ഗാനങ്ങളും നമുക്കുണ്ട്. ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ആ ഗാനങ്ങളാണ്.

കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് വേണ്ടി മേഘത്തെ ദൂതനായി മാറ്റിയത് ടി ഭാസ്കരനാണ്. ഈണം നൽകിയത് കെ രാഘവൻ. പാടിയത് പി സുശീല.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമന്ദിരത്തിലെ അടുത്ത ഗാനം രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയതാണ്. ഈ മേഘസന്ദേശം രചിച്ചത് എസ് രമേശൻ നായരാണ്. സംഗീതം മോഹൻ സീതാരാം.

0: പ്രണയ സന്ദേശവാഹകനായി മേഘത്തെ സങ്കല്പിച്ചെഴുതിയ ഗാനങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ കേൾപ്പിച്ചത്. മറ്റൊരാശയവുമായി തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം ഇനി നാളെ രാവിലെ 8:35 നമസ്തേ അനന്തപുരിയിൽ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഓണത്തിന് എല്ലാം പുതിയത്.
3: അപ്പൊ റെഫ്രിജറേറ്ററോ?
2: ഓണം കഴിഞ്ഞാലും അതും പുതുക്കാം. മൈ ജി നോൺ സ്റ്റോപ്പ് 48 ഹവർ സെയിൽ. മികച്ച ഓഫറിലും ഏറ്റവും വലിയ ഡിസ്കൗണ്ടിലും ഇനി റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം.
4: EMI പർച്ചേസിൽ 30,000 റുപ്പീസ് വരെ ബാങ്ക് ക്യാഷ് ബാക്കും.
2: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
4: ശുഭാൻട്രം കരമന പനവിള ആൻഡ് ആക്കുളം മൈ ജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
0: കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തൻശ്ശേരി, സംഗീതം വിദ്യാസാഗർ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയില്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4.

0: ഒഴിവാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു.
4: രണ്ട് പൗരി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും.
5: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
6: തക്ഷശില എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. രചന KJ കുമാർ, സംഗീതം MG രാധാകൃഷ്ണൻ.

ഈ ഗാനത്തോടെ നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അറിവുകളും അറിയിപ്പുകളും വാർത്തകളും വിശേഷങ്ങളുമൊക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. സമയം 9 മണി.

0: പഠനത്തിനും വർക്കിനും പുതിയ ലാപ്ടോപ്പ് വേണോ?
1: 75% വരെ ഓഫറുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ. രാത്രി 12 മണി വരെ മികച്ച ഡിസ്കൗണ്ടിൽ ലാപ്ടോപ്പുകൾ സ്വന്തമാക്കാം.
0: ഫിനാൻസ് പർച്ചേസിൽ 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
1: ഇന്ന് മാത്രം ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ രാത്രി 12 മണി വരെ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: തനതും തനതും തനതും തനതും.

ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 2021-നും 2026-നും ഇടയ്ക്കുള്ള മലയാള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അദ്വൈത പത്മകുമാർ പാടിയത്, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ രചന, ഗോപി സുന്ദറിന്റെ സംഗീതം. ചിത്രം അം ആ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ചിത്രം ഇത്തിരി നേരം. രചനയും സംഗീതവും ബേസിൽ സേജെ. പാടിയത് വിശ്വജിത്തും സിതാരയും.

0: പോലീസ്?
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ

0: വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
0: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സുജേഷ് ഹരിയുടെ വരികൾ, സൂരജ് എസ് കുറുപ്പിന്റെ സംഗീതം, ഷഹബ സമൻ പാടിയ ഗാനം, ചിത്രം മിണ്ടിയും പറഞ്ഞു.

0: കഴിഞ്ഞപ്പോഴേക്കും അലക്കാനുള്ള തുണികൾ കുന്നുകൂടിയോ?
1: മൈജി നോൺ സ്റ്റോപ്പ് 48 സെയിലിൽ വാഷിംഗ് മെഷീൻസ് വാങ്ങാം ഗംഭീര ഓഫറുകളിൽ.
0: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്
1: 75% വരെ ഡിസ്കൗണ്ടുമായി. മൈജി നോൺ സ്റ്റോപ്പ് 48 സെയിൽ
0: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
1: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം, മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
2: സൂര്യ ശ്യാം ഗോപാൽ പാടിയ ഗാനം, സിജു തുറവൂറിന്റെ വരികൾ, സുമീത് കെയുടെ സംഗീതം. ചിത്രം സൂ ഫ്രം സോ.

0: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ചിത്രം സർവം മായ, മനു മഞ്ജിത്തിന്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം, പാടിയത് ചിന്മയും സംഘവും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ഗാനോപഹാരത്തിൽ ഇന്ന് ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം ഇന്നസെന്റ്, പാടിയത് വൈക്കം വിജയലക്ഷ്മിയും സംഘവും.

0: 2021-നും 2026-നും ഇടയ്ക്കുള്ള മലയാള ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോപഹാരത്തിൽ കേൾപ്പിച്ചത്. ഗാനോപഹാരം ഇനി നാളെ രാവിലെ 9:30.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത് ഇന്ന് രാവിലെ 11:00.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഇന്ന് രാവിലെ 11:00.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊച്ചി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ സ്വീകരിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശാല വിപണി എന്നതിനൊപ്പം ദീർഘകാല നിക്ഷേപത്തിനും അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലേതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കോഴിക്കോട്ടെ ഓണാഘോഷ പരിപാടികളുടെ സമാപനം വൈകിട്ട് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്റ്റീഫൻ ദേവസിയുടെ സംഗീത പരിപാടിയുണ്ടാകും. ഓണം വാരാഘോഷ സമാപനത്തിന്റെ ഭാഗമായി കാസർഗോഡ് തായലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് വൈകിട്ട് 3 ഘോഷയാത്ര ആരംഭിക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ 16 കേരളീയർ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ്. ഹെൽപ്പ് ഡെസ്കുകളിൽ ബന്ധപ്പെട്ടവരിൽ 45 പേർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനായിട്ടുണ്ട്. വിശ്വകർമ്മ ഐക്യവേദി പാലക്കാട് ജില്ലാ കൺവെൻഷൻ ഇന്ന് കദളീവനം ഓഡിറ്റോറിയത്തിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. FIH വനിതാ ഹോക്കി ലോകകപ്പ് കിരീടം അർജന്റീനയ്ക്ക്. ആംസ്റ്റൺവീലിൽ 3-1 നെതർലൻഡ്സിനെ കീഴടക്കിയാണ് അർജന്റീന.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഓണക്കാലം കൂടി പടിയിറങ്ങുകയാണ്. പൂക്കളങ്ങൾ തീർത്ത പൂക്കൾ മെല്ലെ മെല്ലെ വാടിത്തുടങ്ങി. ഇനി ഒരു വർഷം നീളുന്ന കാത്തിരിപ്പ്. ഒരു ഓണം മുതൽ മറ്റൊരു ഓണം വരെയുള്ള കാത്തിരിപ്പാണല്ലോ മലയാളിയുടെ ജീവിതം എന്ന് പൊതുവെ പറയാറുണ്ട്. സത്യമാണ്, ആ കാത്തിരിപ്പാണല്ലോ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിക്കാതിരിക്കട്ടെ. ഈ ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആരംഭിക്കുന്നു.

ആദ്യത്തെ കത്ത് വായിക്കാം. കാഞ്ഞങ്ങാട് കൊളവയിൽ നിന്നും സത്യരാജ് എ എൻ അയച്ച കത്താണ് ഇന്ന് ഓർമ്മച്ചപ്പിൽ ആദ്യം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഒരു പക്ഷേ ഇത് ഒരു നീണ്ട കത്തായേക്കാം. കാരണം ഞാൻ ആകാശവാണിക്ക് ആദ്യമായാണ് കത്തെഴുതുന്നത്. സത്യൻ്റെ ചരമദിനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് എൻ്റെ ജനനം. ജന്മം കൊണ്ട് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ചമ്പക്കരയാണെങ്കിലും 70s അവസാനം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടേക്ക് കുടിയേറി. ഞങ്ങളുടെ കുടുംബം എൻ്റെ സ്കൂൾ പഠനകാലത്ത് അയലത്ത് വീടുകളിൽ താമസക്കാരായ കൊല്ലം ജില്ലക്കാരായ കുറച്ചു പേർ എൻ്റെ സ്നേഹിതരായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് തുണിത്തരങ്ങൾ കൊണ്ടുവന്ന് തവണ വ്യവസ്ഥയിൽ കാഞ്ഞങ്ങാടും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്യും. പിന്നീട് കുറച്ച് കുട്ടികളെ പൈസ പിരിക്കാൻ നിയോഗിക്കും. ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. അവരെല്ലാവരും എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അതിൽ വിക്രമണ്ണൻ, അനിൽ, പ്രസാദ്, യശോധരൻ എന്നിവർ സംരംഭ നടത്തിപ്പുകാരും വിക്രമൻ പിള്ളൈ, സുരേഷ്, സുഗുണൻ, മോഹനൻ എന്നിവർ പിരിവിന് നിയോഗിക്കപ്പെട്ടവരുമായിരുന്നു. ഈ സെറ്റുമായിട്ടായിരുന്നു എൻ്റെ ബാല്യകാല ചങ്ങാത്തം. 1981 ഒരു ഓണക്കാലം. ടെലിഫോൺ സൗകര്യം പോലും ഇല്ലാതിരുന്ന അക്കാലത്ത് കത്തിടപാടുകളിൽ അവർ എന്നെ അവരുടെ നാട്ടിലേക്ക്, കൊല്ലം ജില്ലയിലെ മുഖത്തല എന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു. ചമ്പക്കരയിലുള്ള മാമൻ്റെ വീട്ടിൽ നിന്നും സദ്യയുണ്ട്. ഞാൻ കൊല്ലത്തേക്ക് വണ്ടി കയറി. KSRTCയുടെ അവസാന സ്റ്റോപ്പിൽ ഇറങ്ങാനാണ് പറഞ്ഞത്. പക്ഷേ ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും അവിടെ ഇറങ്ങി. ഞാനും ഇറങ്ങി. പിന്നീട് മുഖത്തല ബസ്സിൻ്റെ സ്റ്റോപ്പ് അന്വേഷിച്ചറിഞ്ഞ് ഞാൻ ബസ് കാത്തു നിന്നു. കുറേ നേരമായിട്ടും ബസ് കിട്ടിയില്ല. അവസാനം എൻ്റെ ആശങ്ക ഒരാളോട് പങ്കുവച്ചപ്പോൾ റോഡിൻ്റെ അപ്പുറത്ത് നിന്നും മറുഭാഗത്തേക്കാണ് പോകേണ്ടത് എന്ന് അറിയിച്ചു. അങ്ങനെ ഞാൻ മുഖത്തല ബസ്സിൽ കയറി. ആദ്യമായിട്ടാണ് ഇങ്ങനെ അറിയാത്ത ജില്ലയിൽ അറിയാത്ത സ്ഥലത്തേക്ക് ഒരു യാത്ര ചെയ്യുന്നത്. കിഴക്കേതാ പടിഞ്ഞാറേതാ എന്ന് ഒരു നിശ്ചയമില്ല. ഒടുവിൽ എൻ്റെ പ്രിയ സുഹൃത്ത് വിക്രമൻ്റെ വീട്ടിൽ ഞാനെത്തി. വളരെ സന്തോഷമായിരുന്നു മനസ്സിൽ. ചെമ്മണ്ണ് പാതയുള്ള നാട്ടുപ്രദേശം. അവർ എന്നെ അന്ന് വിട്ടില്ല. എല്ലാ വീടുകളിലും കൊണ്ടുപോയി. ഇന്ന് 39 ശേഷം ഇവരിൽ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആകാശവാണി എൻ്റെ കത്ത് പരിഗണിക്കുകയാണെങ്കിൽ, ഇവരിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബാല്യകാല സുഹൃത്ത് ഇപ്പോഴും കാഞ്ഞങ്ങാടുണ്ട് എന്നറിയിക്കട്ടെ. എനിക്ക് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിച്ചു തരുമോ? കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനിൽ നിന്ന് വാങ്ങിയ ആകാശവാണിയോടുള്ള പ്രണയം ഞാൻ ഈ പ്രായത്തിലും കാത്തു സൂക്ഷിക്കുന്നു. എല്ലാ അണിയറ പ്രവർത്തകർക്കും സ്നേഹ അന്വേഷണം അറിയിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ, സത്യരാജ് എ എൻ, കൊളവയൽ PO, കാഞ്ഞങ്ങാട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാം, അല്ലേ? കേൾക്കട്ടെ. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ, അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, എത്ര കത്തുകൾ നിനക്ക് എഴുതി, എത്ര എത്ര ഓർമ്മകൾ, ഒന്നും പരിഗണിച്ചില്ല. ഈ പരിഭവം എഴുതി അറിയിച്ചിരിക്കുന്നത് തിരുവല്ലയിൽ നിന്നും വസന്തകുമാരിയാണ്. ഏതായാലും കത്ത് ഇപ്പോൾ പരിഗണിച്ചുവല്ലോ, സന്തോഷമായില്ലേ? കുട്ടിക്കാലത്തെ എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മ നിന്നോട് പങ്കുവയ്ക്കാം. പുലർകാലത്ത് അമ്മ എന്നെ കുളിപ്പിച്ച് കസവും മുണ്ടുടുപ്പിച്ച് ചാണകം മെഴുകിയ തറയിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് തുമ്പയും തുളസിയും സമർപ്പിച്ച് ചെമ്പരത്തിയും മഞ്ഞക്കൂളാമ്പിയും ഈർക്കലിയിൽ കോർത്ത് വാഴപ്പിണ്ടിയിൽ കുത്തി കുട പോലെ വയ്ക്കും. പത്താം ദിവസമല്ലേ രസം? പൂക്കളത്തിൽ പുലർകാലത്ത് പൂപ്പട സമർപ്പിക്കും. അടുത്ത വീട്ടിലെ ചേട്ടന്മാർ ആർപ്പുവിളികളോടെ വന്ന് അട വാരിക്കൊണ്ടുപോകും. എത്ര ഉയരത്തിൽ അന്ന് ഊഞ്ഞാൽ കെട്ടുക! ചില്ലാട്ടം പറക്കലും തുമ്പിതുള്ളലും എത്ര മനോഹരമായിരുന്നു! ഞാൻ ഇന്ന് എൻ്റെ മകളെ കൊണ്ടോ മകന്റെ കുട്ടിയെ കൊണ്ടോ പൂക്കളം നിർമ്മിക്കാറുണ്ട്. പക്ഷേ ഇന്നൊരു ചടങ്ങ് മാത്രം. അന്നത്തെ ആരവം ഒന്നുമില്ല. മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്ന പഴയകാല ഓർമ്മകൾക്ക് വേണ്ടി ഒരു പാട്ട് കേൾപ്പിക്കുമോ? കേരളം കേരളം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം മിനിമോൾ.

ആലപ്പുഴ കോമളപുരത്തുള്ള നദാഷ മോഹനൻ അയച്ച കത്ത് ഇനി വായിക്കാം. എന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി ഞാൻ വീണ്ടും നിന്നെ തേടി വരികയാണ്. തീർച്ചയായും ശ്രോതാക്കളെ, ഞങ്ങളും കാത്തിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് ഏതെന്ന് പറയട്ടെ. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിലെ നെറ്റിയിൽ പൂവുള്ള സ്വർണച്ചിറവുള്ള പക്ഷി എന്ന ഗാനമാണ് ഓർമ്മച്ചിപ്പിലൂടെ എനിക്ക് കേൾക്കേണ്ടത്. ഇനി ഓർമ്മ പങ്കുവയ്ക്കാം. ഞങ്ങൾക്ക് സംഗമം എന്ന പേരിൽ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു. ഇപ്പോഴുമുണ്ട്, പക്ഷേ ഞങ്ങളതിലില്ല. എൻ്റെ ഭർത്താവും കൂട്ടുകാരുമൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു കുടുംബ സംഗമമായിരുന്നു അത്. വർഷത്തിൽ ഒരു ഗെറ്റ് ടുഗദറും ഓർഡിനറി ടൂറുമൊക്കെ നടത്തിയിരുന്നു. അംഗങ്ങളും കുടുംബവും എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കണമായിരുന്നു. പ്രധാന കോർഡിനേറ്റർ, അനൗൺസർ ഒക്കെ എൻ്റെ ഹസ്ബൻഡായിരുന്നു. പാടുകയും കഥ എഴുതി വായിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു അദ്ദേഹം. അങ്ങനെ 2010 ഓഗസ്റ്റിലെ ഗെറ്റ് ടുഗദർ ഫംഗ്ഷന് സംഗമത്തിലെ ബേബി സാറിന്റെ മോൾ പാടിയ പാട്ടാണ് ഇത്. ഓരോരുത്തരും പരിപാടി അവതരിപ്പിക്കുമ്പോൾ പ്രോത്സാഹനം എന്ന നിലയിൽ ഹസ്ബൻഡ് അതിനൊരു നറേഷൻ കൊടുക്കും. നല്ല കയ്യടി കിട്ടും. ഞങ്ങൾ പങ്കെടുത്ത അവസാനത്തെ ഫംഗ്ഷനായിരുന്നു അത്. 2010 ഓഗസ്റ്റ് 27 അപ്രതീക്ഷിതമായി അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി. ഈ വരുന്ന ഓഗസ്റ്റ് 27 16 ഓർമ്മദിനമാണ്. ആ സ്വർണച്ചിറവുള്ള പക്ഷി ഇനിയും പാടാത്തതെന്തേ എന്നോർത്ത് ഞാൻ വിലപിക്കുകയാണ്. ആ സിനിമയുടെ ഇൻട്രഡക്ഷൻ സോങ്ങും എന്നെ വല്ലാതെ വേദനിപ്പിക്കും. കണ്ട് കൊതി തീരാതെ, ജീവിച്ച് കൊതി തീരാതെ ആ ഓർമ്മയ്ക്കായി പാട്ട് വെച്ചു തരാമോ? ആകാശവാണി എന്നെ പലതവണ പരിഗണിച്ചിട്ടുണ്ട്. റേഡിയോ എനിക്ക് സാന്ത്വനമാണ്. പക്ഷേ ഇപ്പോൾ മിക്കവാറും അത് പണി മുടക്കുന്നു. കാലാവസ്ഥയാണോ എന്നറിയില്ല, ഈ പാട്ട് പാട്ടിനെ ഏറെ ഇഷ്ടപ്പെടുകയും കുറച്ചൊക്കെ പാടുകയും ചെയ്യുന്ന എൻ്റെ ഇളയ ആങ്ങളയ്ക്കും റേഡിയോ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും എല്ലാ ശ്രോതാക്കൾക്കും സംഗമത്തിലെ അജയൻ സാറിൻ്റെ വൈഫ് സരള ചേച്ചിക്കും വേണ്ടി സമർപ്പിക്കുന്നു. ആകാശവാണി എൻ്റെ കത്ത് വായിക്കുന്നത് കേട്ട് സരള ടീച്ചർ എന്നെ കാണുമ്പോഴൊക്കെ പറയും. പാട്ട് കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് കത്ത് നിർത്തട്ടെ. സ്നേഹത്തോടെ, നദാഷ മോഹൻ, ആലപ്പുഴ. ഗാനം കേൾക്കാം. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി, MB ശ്രീനിവാസൻ സംഗീതം നൽകി, ചിത്ര ആലപിച്ച ഗാനം.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: സാറേ, ഹോട്ടലൊക്കെ സെറ്റാണ്, ഇനി പാത്രങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി.
5: അത് നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാം?
4: MRT കിട്ടാത്ത സാധനങ്ങളുണ്ട്. അലൂമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങി കുക്കർ വരെ നമുക്ക് അവിടെ വാങ്ങാം.
6: ഇനി ഹോട്ടലുകളിലും കേറ്ററിംഗ് ആവശ്യങ്ങൾക്കുമുള്ള സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാം. MRT മെറ്റൽ മാർട്ടിൽ നിന്നും
7: ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് ദർശനവും.
8: മൈജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സ് സെയിൽ ഇന്ന് കൂടി മാത്രം. ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം മൈജി ഷോറൂമുകളിൽ നിന്നും രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം.
9: EMI പർച്ചേസുകളിൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറുകൾ, കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 30 കോടിയുടെ സമ്മാനങ്ങളും.
10: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
11: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റ് ഗലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
10: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
12: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
13: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
14: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
15: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
16: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
17: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകൾ.

0: பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: 30 கோடி ரூபாயுடைய ஓணம் டிஸ்கவுண்ட்ஸ் அண்ட் பிரைசஸ், 20 கார்கள், 25 ஸ்கூட்டர்கள், 100 பேருக்கு 100,000 கேஷ் பிரைஸ், 50 இன்டர்நேஷனல் ட்ரிப்ஸ், மெகா பம்பர் சமரம், BMW கார், ஸ்க்ராட்ச் அண்ட் விண்ட்ஷீல்ட், டிவி, ரெஃப்ரிஜரேட்டர், வாஷிங் மெஷின், ஸ்மார்ட் போன்ஸ், 4% முதல் 100% வரை டிஸ்கவுண்ட்.
3: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
4: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പറാണ്.
5: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
6: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
7: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
8: ആരെക്കാണാൻ പോവാ?
7: ഭഗവതിയെ കാണാൻ.
8: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
7: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
9: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
10: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
11: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും.
12: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
13: ഓണോ ഓഫറിൽ ടിവി ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിച്ചിരുന്നു, ബട്ട് മിസ്സായി.
14: അതിനല്ലേ ഇന്ന് രാത്രി 12 മണി വരെ നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ, 75% വരെ ഡിസ്കൗണ്ടിന് പുറമെ മികച്ച EMI ഓഫറുകളും, കൂടാതെ മൈജി ഓണം, മാസ് ഓണം സമ്മാനങ്ങളും.
15: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം മൈജി ഷോറൂമിൽ.
16: ഓർമ്മച്ചപ്പ് തുടരും റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9.
17: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
18: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
17: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
19: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
16: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 14,505 രൂപ എന്ന നിരക്കിലും, പവന് 116,040 രൂപ എന്ന നിരക്കിലും മാറ്റമില്ലാതെ തുടരുന്നു.
17: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില.
18: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
17: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
16: റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
18: ഓർമ്മച്ചപ്പ് തുടരുന്നു.
0: ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഞാൻ വടശ്ശേരിക്കര, പത്തനംതിട്ട ജില്ലയിൽ ഇരുന്നാണ് കത്തെഴുതുന്നത്. ആദ്യമായി ആകാശവാണിയിലുള്ള എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കട്ടെ. ആകാശവാണി മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് കുറേ ഓർമ്മകൾ എഴുതിയിരുന്നു. അടുത്ത എഴുത്തുപെട്ടിയിൽ അത് കേൾക്കുകയും ചെയ്തു. 90 വയസ്സുള്ള മുത്തശ്ശി എഴുതിയ ഓണക്കാല അനുഭവങ്ങൾ നല്ലതായിരുന്നു. എന്റെ അമ്മയ്ക്ക് 92 വയസ്സാണ് ഉള്ളത്. പുരുഷന്റെ ശമ്പളവും സ്ത്രീയുടെ വയസ്സും ആരും വെളിപ്പെടുത്തരുത് എന്നല്ലേ. ഇതിനിടയിൽ ലെറ്റർ അയച്ചിരുന്നു. വായിച്ചുവോ എന്ന് അറിയില്ല. പല പ്രാവശ്യവും റേഡിയോ എടുത്ത് എറിയാൻ തോന്നിയിട്ടുണ്ട്. ബാറ്ററിയുടെ കുഴപ്പമാണെന്ന് വിചാരിച്ചു. പുതിയ 6 എണ്ണം വാങ്ങി. ഞങ്ങളുടെ സ്ഥലത്ത് റേഡിയോ നന്നാക്കുന്ന ആരുമില്ല. എന്റെ സങ്കടം കണ്ട് ഒരാൾ വാങ്ങി തുറന്നപ്പോൾ അതിനകത്ത് ഒരു വയർ പൊട്ടിക്കിടക്കുകയായിരുന്നു. അത് ശരിയാക്കി പിന്നെ റേഡിയോ നന്നായി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷവതിയാണ്. ഓരോ ഓർമ്മച്ചപ്പും കേൾക്കുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും തറവാട്ടിലെത്തുന്ന പ്രതീതിയാണ് തോന്നുന്നത്. കുറേ അക്ഷരത്തെറ്റുകളുണ്ട്, അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. മുമ്പ് ഞാൻ എൻ്റെ എല്ലാ ദുഃഖകഥകളും ഓർമ്മച്ചപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ബാക്കി അടുത്ത കത്തിൽ എഴുതാം. അവസാനം എനിക്ക് ചേരുന്ന ഒരു പാട്ടുകൂടി പറയട്ടെ. നഷ്ടസ്വർഗങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത്. എഴുതി കഴിഞ്ഞിട്ടാണ് എൻ്റെ പേരെഴുതാൻ മറന്നുപോയല്ലോ എന്ന് ഓർത്തത്. എൻ്റെ പേര് നിർമ്മല അമ്മ. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലാണ് താമസം. നിർമ്മല അമ്മ ആവശ്യപ്പെട്ട ഗാനം വീണപൂവ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, വിദ്യാധരൻ സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ്. ഇനി കത്തെഴുതുമ്പോൾ കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പേരെഴുതാൻ മറക്കില്ലല്ലോ. പാട്ട് കേട്ടുകൊള്ളൂ.

മാവേലിക്കര ചുനക്കര കിഴക്ക് നിന്നും കെ വി ഗോപാലകൃഷ്ണപിള്ള എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാനീ കുറിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ട് 50 വർഷം കടന്നുപോയെങ്കിലും ഇന്നും മനസ്സിൽ പച്ച പുതച്ച് കിടക്കുന്നു. 1971 കാലം. ഞാൻ പന്തളം NSS കോളേജിൽ BSc ഫൈനൽ ഇയറിന് പഠിക്കുന്നു. താമസം ഹോസ്റ്റലിൽ. രാത്രി ഭക്ഷണത്തിനായി 8 മണിക്ക് ബെല്ലടിക്കുന്നു. ഞങ്ങളെല്ലാം മുറിപൂട്ടി ഭക്ഷണത്തിനായി മെസ് ഹാളിലേക്ക് തിരിക്കുകയാണ്. സതീഷ് ബാബു എന്ന ഒരു വിദ്യാർത്ഥി ഉറക്കെ ഒരു പാട്ടിന്റെ പാരഡി പാടുന്നു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു നാവികനെ കണ്ടു എന്ന പാട്ട്.

ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പാട്ടിൻ്റെ പാരഡിയായി അയാൾ പാടാൻ കാരണം ഡോക്ടർ എൻ ജി കുറുപ്പ് സാർ പ്രിൻസിപ്പലായി അവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പ്രധാന വേഷമിട്ട് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് നാടകം കോളേജിൽ അവതരിപ്പിച്ചിരുന്നു. ആ ഹോസ്റ്റലിലെ ഡെപ്യൂട്ടി വാർഡനായ നാരായണ പണിക്കർ സാർ നാവികനായി അഭിനയിച്ചിരുന്നു. പാട്ട് കേട്ട ഉടൻ തന്നെ കഥക തുറന്ന് പണിക്കർ സാർ ഇടനാഴിയിലേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തെ കണ്ട സതീഷ് ബാബു ഒരു മിന്നൽ പോലെ ഓടി മറഞ്ഞു. ഭക്ഷണം കഴിക്കാതെ എവിടെയോ പോയി ഒളിച്ചു. പിന്നെ എപ്പോഴോ ആണ് തിരികെ വന്നത്. അന്നത്തെ ആ രസകരമായ ഓർമ്മയ്ക്കായി വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ? ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, ഡോക്ടർ എൻ ജി കുറുപ്പ് സാർ 1971 December 9 മധുര വിമാന അപകടത്തിൽ അന്തരിച്ചു. സതീഷ് ബാബു പെൻഷനായി കുട്ടനാട്ടിൽ കഴിയുന്നു. നാരായണ പണിക്കർ സാർ കോട്ടയത്ത് അടുത്ത ദിവസങ്ങളിൽ അന്തരിച്ചതായി കേട്ടു. ഈ ഓർമ്മകളെല്ലാം പങ്കുവച്ചുകൊണ്ടാണ് കെ വി ഗോപാലകൃഷ്ണപിള്ള ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, കുറച്ചു നാളായി ഒരു കത്തെഴുതണമെന്ന് കരുതുന്നു. ഞാൻ 1983 2024 വർഷം, ഏകദേശം 30 വർഷം സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനായി കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ അധ്യാപകനായിരുന്നു. 2024 വിരമിച്ചതിന് ശേഷം സർവീസ് പെൻഷനേഴ്സ് സംഘടനയുടെ എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. 1968-69 കാലത്ത് നിത്യവും എന്ന പോലെ എറണാകുളം ജില്ലയിൽ ഏലൂർ FACT ഗ്രൗണ്ടിൽ പോയിരുന്നു. ഗ്രൗണ്ടിനടുത്തുള്ള ഉദ്യോഗമണ്ഡൽ തിയേറ്ററിൽ നിന്നും ഒരു ഗാനം കേൾക്കാറുണ്ട്. അന്ന് ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. മാനസേശ്വരി മാപ്പു തരൂ, മറക്കാൻ മടിയാണെങ്കിൽ മാപ്പു തരൂ എന്ന ഗാനമാണ് സ്ഥിരമായി ഞങ്ങൾ കേൾക്കുമായിരുന്നത്. ഈ ഗാനം കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് ഇവിടെ എഴുതട്ടെ. അന്ന് FACT ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ഒളിമ്പ്യൻ സൈമൺ സുന്ദർ രാജ് സാറായിരുന്നു. അദ്ദേഹം ഇപ്പോഴില്ല. 1973 കേരളം ആദ്യമായി എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് സന്തോഷ് ട്രോഫി നേടിയ ടീം പരിശീലകനായിരുന്നു അദ്ദേഹം. ആ ടീമിന്റെ ക്യാപ്റ്റൻ മണി, വൈസ് ക്യാപ്റ്റൻ TA ജാഫർ എന്നിവരാണ് ഇരുവരും. ഇന്നില്ല. പെരുമാൾ എന്ന തമിഴ്നാട്ടുകാരൻ, കുണ്ടറ അലിറ്റ്സ് എന്ന ടീമിൽ നിന്ന് വന്ന ബാലകൃഷ്ണൻ, ശിവദാസ്, സണ്ണപ്പൻ, കൊച്ചിക്കാരനായ വില്യംസ്, ജുനേഡ് സെഠ്, ആലുവക്കാരൻ വർഗീസ്, ഇവരെല്ലാം 1968

1969 കാലത്ത് FACT ടീം അംഗങ്ങളാണ്. ഇവരെ പരിശീലിപ്പിക്കുന്നത് അടുത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഗാനം കേൾക്കുമ്പോൾ ഈ കളിക്കാരെ ഒക്കെ ഓർമ്മ വരും. ഫുട്ബോളിൻ്റെ സൗന്ദര്യവും ചൈതന്യവും ഡ്രിബിളിങ്ങും ബോൾ പാസും എല്ലാം ഈ പാട്ടിലൂടെ മനസ്സിൽ ഈ കളിക്കാരിലൂടെ ഒഴുകി വരുന്നു. FACT ഫുട്ബോൾ ടീമിനോടൊപ്പം അതിൻ്റെ അന്നത്തെ ചെയർമാൻ MKK നായരെയും സ്മരിക്കുന്നു. ഈ കത്തിൽ സൂചിപ്പിച്ച മൺമറഞ്ഞു പോയ എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് പ്രൊഫസർ VC ആന്റണി കത്തിൽ എഴുതിയിരിക്കുന്നത്. അടിമകൾ എന്ന ചിത്രത്തിന് വേണ്ടി AM രാജ പാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി. ദേവരാജൻ.

അടുത്ത ഓർമ്മകൾ പങ്കുവച്ചിരിക്കുന്നത് പ്രയാർ രാമചന്ദ്രൻ നായരാണ്. കത്ത് വായിക്കാം. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, പ്രയാർ RVSM HSS എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അതേ സ്കൂളിൽ പഠിക്കുകയും എന്റെ അയൽക്കാരുമായ ശ്രീധരൻ പിള്ളയും വിജയൻ പിള്ളയും ചേർന്നാണ് ഓണക്കളിക്കും പങ്കുകൊള്ളാറുള്ളത്. അത്തം നാൾ മുതൽ ഞാനും അനുജന്മാരും ചേർന്ന് പറമ്പിൽ നിന്നും പൂക്കൾ ശേഖരിക്കാറുണ്ട്. അമ്മയും കുഞ്ഞു പെങ്ങളും കൂടി അത്തപ്പൂക്കളും ഇടും. അച്ഛന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. അവധിയെടുത്ത് നാട്ടിൽ വരും. ഊഞ്ഞാലിടും, പലചരക്ക്, പച്ചക്കറി എന്നിവയും വാങ്ങും. ഞങ്ങൾക്കെല്ലാം ഉടുപ്പുകളും മറ്റും വാങ്ങിത്തരും. മറ്റൊന്ന് ഉപ്പേരി വറുക്കലാണ്. ഞാൻ പശുവിനെ പുല്ല് പറിച്ചിട്ട് നേരെ ക്ഷേത്രക്കുളത്തിലേക്ക് പോയി കൂട്ടുകാരോടൊത്ത് നീന്തിത്തുടിച്ച് കുളികഴിഞ്ഞ് അച്ഛനോടൊപ്പം ഞങ്ങൾ ഓണമുണ്ണുന്നു. ശ്രീധരൻ പിള്ള, വിജയൻ പിള്ള എന്നീ ഉറ്റ കൂട്ടുകാരോടൊത്ത് ഓണക്കളി കേന്ദ്രങ്ങളിലേക്ക് കളി കാണാനും കളികളിൽ പങ്കുകൊള്ളാനും തുരുത്തിയിൽ പുരയിടം, ചോണപ്പുരയിടം എന്നിവിടങ്ങളിലേക്ക് ഞങ്ങൾ പോകും. അവിടങ്ങളിൽ തിരുവാതിരക്കളി, ചെമ്പഴുക്കാക്കളി, കുടമൂത്ത് പലതരം കളികളിൽ പങ്കുകൊള്ളും. പല ഭാഗങ്ങളിൽ നിന്ന് പുലികളികളും അവിടെ എത്താറുണ്ട്. ഈ ഓർമ്മച്ചപ്പിലുള്ള അമ്മ, അച്ഛൻ, സുഹൃത്തുക്കളായ ശ്രീധരൻ പിള്ള, വിജയൻ പിള്ള എന്നിവർ ലോകത്തോട് വിട പറഞ്ഞിട്ട് കാലം പലത് കഴിഞ്ഞു. ഒരു പാട്ട് അവർക്കായി സമർപ്പിക്കുന്നു. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ എനിക്ക് കേൾക്കേണ്ടത്. കേൾപ്പിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു സ്നേഹാദരങ്ങളോടെ പ്രയാർ രാമചന്ദ്രൻ നായർ. ഗാനം കേൾക്കാം. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവേട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പെഴുതി ജോൺസൺ ഈണം പകർന്ന് യേശുദാസും ലതികയും പാടിയ ഗാനം.

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ഓർമ്മച്ചപ്പ് @aartvm@gmail.com.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഏറെയൊന്നും പറയുവാനില്ല. ഓർമ്മച്ചപ്പിലെ ഗാനങ്ങൾ എല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും കേൾക്കാം അടുത്ത ഓർമ്മച്ചപ്പിൽ. അതുവരെ വിട.
1: ഓർമ്മച്ചപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാണ്. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 54 മിനിറ്റും 40 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹിയിലെ, തുടർന്ന് അതിൻ്റെ മലയാള പരിഭാഷ.

0: തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിൻ്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യമെന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്, www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
1: നമസ്കാരം സർ. നമസ്കാരം.
0: സഹോദര, നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
1: നന്ദി സർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സർ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. പിന്നീട് MBA ചെയ്തു. തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
0: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
1: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിൻ്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷണേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ് ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
0: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
1: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടൻ്റുമായ രാജാക്കന്മാരിൽപ്പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000ഓ 2000ഓ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിൻ്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തൻ്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി. അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി? അദ്ദേഹത്തിൻ്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും, അതായത് അവരുടെ ഹസ്ബൻഡും, ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിൻ്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം

0: കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ ത്രീ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സാർ.
1: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
0: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത്, ഈ ടൈമിൽ, ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ രണ്ട് തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിൻ്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെൻ്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപയറുകളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി അതൊരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷൻ്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റാകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമേ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ. വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ.
0: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
1: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്. ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിൻ്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിൻ്റെ പിടിയിലാക്കുന്നില്ല, അതിൻ്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരിമുക്തരാ

ആക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർ ഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്നു പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാലിപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ടു കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിൻ്റെ മുഖമുദ്ര തന്നെ മാറുന്നു.
രാജ്യത്തിൻ്റെ

വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും രോഹനും ബാഗുകളെടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിൻ്റെയും ജനപങ്കാളിത്തത്തിൻ്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ ആയിരക്കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി വർദ്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഫേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021-ൽ ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തൻ്റെ ഈ ഹോബി മുന്നോട്ടു കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിങ് ലഭിച്ചു. തുടർന്ന് വെറും 1/4 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലുസിൻ്റെ 1000-ക്കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5,000-ൽ പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത്, ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിൻ്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിൻ്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ സ്ത്രീകൾ കാടിൻ്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിൻ്റെ ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും
ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും

പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായൊരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധ യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിൻ്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1.5 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നൊവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിൻ്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിൻ്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തൻ്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിൻ്റെ അഭിപ്രായത്തിൽ സത്യജിത് റേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത് റേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാൻത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തൻ്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിൻ്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിൻ്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദി

0: ഇൻ മനുഷ്യർ ഹൃദയേ രാജ് കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിൻ്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിൻ്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകളുണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങളയക്കുന്ന അനുഭവം രാജ്യത്തിൻ്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് ലഹരിമുക്ത യുവത്വം, വികസിത ഭാരതം എന്ന പ്രചാരണം അതിവേഗം ശക്തി പ്രാപിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണി മൻ കി ബാത് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലഹരി ഉപയോഗം വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നതെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നുവെന്നും പ്രധാനമന്ത്രി. ലഹരിക്കെതിരെ അവബോധം വളർത്തുന്നവരെയും ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മുക്തരാക്കാൻ പ്രയത്നിക്കുന്നവരെയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. ലഹരിമുക്ത ഇന്ത്യ എന്ന ആശയത്തിന് ശക്തമായ മുദ്രാവാക്യം രൂപപ്പെടുത്താൻ ജനങ്ങളോടും ലഹരിമുക്ത ജീവിതത്തിന്റെ സന്ദേശം പകരുന്ന ഗാനങ്ങൾ സൃഷ്ടിക്കാൻ യുവ സംഗീതജ്ഞരോടും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. മികച്ച ഉള്ളടക്ക സ്രഷ്ടാക്കൾ രാജ്യത്ത് ഏറെയുണ്ടെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. നാളെ ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്യത്തെ 18 NIFT ക്യാമ്പസുകളിലെ ബിരുദധാരികൾ പങ്കെടുക്കും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് സത്ര പവലീനിൽ ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ പതാക ഉയർത്തി. ജലമേള ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മുൻ ലോക്സഭാ സ്പീക്കർ സർദാർ ഹുക്കം സിംഗിന്റെ ജന്മവാർഷികത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രദ്ധാഞ്ജലി നേർന്നു. കഴിവുറ്റ രാഷ്ട്രതന്ത്രജ്ഞനും നിയമജ്ഞനും ഉജ്ജ്വല പ്രഭാഷകനുമായിരുന്നു ഹുക്കം സിംഗ് എന്ന് ഓം ബിർള സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion മൈതാനിയിൽ. രാവിലെ പരേഡിൽ മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലന്റുമായി ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക് കേൾക്കാം.

0: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
5: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും രണ്ട് പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും.
4: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
5: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
8: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: യുഗ്മഗാനങ്ങളുമായി ഇപ്പോൾ ഗാനമാലിക. ചിത്രം ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഹോമിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഓണത്തിന് എല്ലാം പുതിയത്.
4: അപ്പൊ റെഫ്രിജറേറ്ററോ?
3: ഓണം കഴിഞ്ഞാലും അതും പുതുക്കാം. മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ. മികച്ച ഓഫറിലും ഏറ്റവും വലിയ ഡിസ്കൗണ്ടിലും ഇനി റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം.
5: EMI പർച്ചേസിൽ 30,000 rupees വരെ ബാങ്ക് ക്യാഷ് ബാക്കും.
3: ഇന്ന് മാത്രം രാത്രി 12 വരെ.
5: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം, മൈ ജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
6: സാറെ, ഹോട്ടലൊക്കെ സെറ്റാണ്, ഇനി പാത്രങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി.
7: അത് നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാം?
6: MRT കിട്ടാത്ത സാധനങ്ങളുണ്ട്. അലൂമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങി കുക്കർ വരെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം.
0: ഇനി ഹോട്ടലുകളിലും കേറ്ററിംഗ് ആവശ്യങ്ങൾക്കുമുള്ള സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാം. MRT മെറ്റൽ മാർട്ടിൽ നിന്നും.
2: ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി ദർശനവും.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാന തന്നെ.
10: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
11: അല്ല മാന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
0: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
12: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാട്ടിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
13: ആരെക്കാണാൻ പോവാ?
12: ഭഗവതിയെ കാണാൻ.
13: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
12: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 crore ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
0: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
14: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. 2 നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
0: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
14: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
15: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
16: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
15: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
16: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
17: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
18: ജി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം. രചന ഗിരീഷ് പുതഞ്ചേരി. സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം മുല്ലവള്ളിയും തേന്മാവും.

0: പഠനത്തിനും വർക്കിനും പുതിയ ലാപ്ടോപ്പ് വേണോ?
1: 75% വരെ ഓഫറുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ. രാത്രി 12 മണി വരെ മികച്ച ഡിസ്കൗണ്ടിൽ ലാപ്ടോപ്പുകൾ സ്വന്തമാക്കാം.
0: ഫിനാൻസ് പർച്ചേസിൽ 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
1: ഇന്ന് മാത്രം ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ രാത്രി 12 മണി വരെ.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
3: ചിത്രം നമ്മൾ തമ്മിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈജി തന്നെ പോവാം.
1: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: വിജയ് യേശുദാസും മഞ്ജിനിയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ, ചിത്രം പൊന്മുടി പുഴയോരത്ത്.

0: ഓണം കഴിഞ്ഞപ്പോഴേക്കും അലക്കാനുള്ള തുണികൾ കുന്നുകൂടിയോ?
1: മൈജി നോൺ സ്റ്റോപ്പ് 48 സെയിലിൽ വാഷിംഗ് മെഷീൻസ് വാങ്ങാം ഗംഭീര ഓഫറുകളിൽ.
0: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്
1: 75% വരെ ഡിസ്കൗണ്ടുമായി. മൈജി നോൺ സ്റ്റോപ്പ് 48 സെയിൽ
0: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
1: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
2: എന്നാ പറയാം?
4: 90 72 503 503.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജക.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ചിത്രം സൺഡേ ഹോളിഡേ, അരവിന്ദ് വേണുഗോപാലും അപർണ ബാലമുരളിയും പാടിയ ഗാനം. രചന ജിസ് ജോയ്, സംഗീതം ദീപക് ദേവ്.

0: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ചാർജർ പിന്നീട് വാങ്ങാം, പവർ ബാങ്ക് പിന്നെ, ഇയർ ബഡ്സ് അടുത്ത മാസം.
2: ഇനി ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ
1: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
2: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
3: ചിത്രം തിരക്കഥ, ശ്വേതാമോഹനും നിശാന്തും പാടിയ ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ശരത്.

0: ഇതുവരെ കേട്ടത് ഗാനമാലിക. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
2: പ്രമേഹം നേരത്തെ കണ്ടെത്തുകയും കൃത്യമായി ചികിത്സ തുടരുകയും ചെയ്താൽ ജീവിതം മധുരമായി തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാകും. നിശബ്ദമായി ഒപ്പം കൂടി പിന്നെ നമുക്ക് പരിഹാരം കാണാൻ കഴിയാത്ത വിധം സങ്കീർണതകൾ കൊണ്ടെത്തിക്കുന്ന ഗൗരവമുള്ള ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. അവഗണിച്ചാൽ അത് അപകടകാരിയാകും, മറ്റു രോഗങ്ങളും നമുക്ക് പിടിപെടും. പ്രമേഹവും അമിതവണ്ണവും അമിത BP അമിത കൊളസ്ട്രോളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കാറാണ് പതിവ്. ലൈംഗിക പ്രശ്നങ്ങളെ മറച്ചുവെക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ പൊതുവായി കാണപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും പോലെ തന്നെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ. അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നിർഭാഗ്യവശാൽ സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അനിയന്ത്രിതമായ പ്രമേഹം കാരണം ചിലരിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരിൽ ഉദ്ധാരണശേഷി കുറവാണ് പ്രധാനമായും കാണുന്നത്. സ്ത്രീകളിൽ ലൈംഗിക താല്പര്യക്കുറവ്, യോനി സങ്കോചം പോലെയുള്ള പ്രശ്നങ്ങൾ. ഇത് പലരിലും കടുത്ത നിരാശയും മാനസിക സംഘർഷങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറോട് തുറന്നു പറയേണ്ടതാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രമേഹവും മനസ്സും വളരെ പ്രധാനമാണ്. ഒരു പ്രമേഹ രോഗിയുടെ മനസ്സിന്റെ താളം തെറ്റലുകൾ ഒഴിവാക്കാൻ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ജീവിതശൈലി ക്രമീകരണങ്ങൾ, തുടർച്ചയായി വേണ്ടിവരുന്ന മരുന്നുകൾ, ഇഞ്ചക്ഷൻ, ഇടയ്ക്കിടെയുള്ള രക്തപരിശോധനകൾ എന്നിവ പ്രമേഹ രോഗികളെ മാനസിക സംഘർഷത്തിലാക്കാറുണ്ട്. ഈ സാഹചര്യത്തെ നേരിടാൻ ഇവർക്ക് പൂർണ്ണമായ പിന്തുണ നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഈ രോഗം കാരണം ഞാൻ വലഞ്ഞു, ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തുടർച്ചയായി മരുന്നെടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് യാതൊരു കുറവും കാണുന്നില്ല, മരുന്നെടുക്കും തോറും എനിക്ക് ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല, എന്തിനും ഏതിനും എനിക്ക് ദേഷ്യം വരുന്നു, ലൈംഗികതയോട് താല്പര്യമില്ല തുടങ്ങിയ പ്രശ്നങ്ങളുമായി രോഗികൾ വരാറുണ്ട്. ലൈംഗിക പ്രശ്നങ്ങളെ മറച്ചു വെക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രമേഹമുള്ള വ്യക്തിയെ ജീവിത ക്രമീകരണത്തിലേക്ക് സ്നേഹപൂർവ്വം നയിക്കുവാനും ബന്ധുക്കളുടെ ശ്രദ്ധയുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം കാരണം ലഹരിയിലേക്ക് വഴുതി വീഴരുത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രമേഹം വഷളാക്കാൻ കാരണമാകുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ പല പ്രമേഹ രോഗബാധിതരും ഉത്കണ്ഠയോ ഉറക്കക്കുറവോ ഉണ്ടാകുമ്പോൾ മദ്യപാനം, പുകവലി തുടങ്ങിയത് ശീലമാക്കുന്നത് നാം കണ്ടുവരുന്നുണ്ട്. ഇത്തരം ശീലങ്ങൾ പ്രമേഹം വഷളാക്കുന്നു, അതോടൊപ്പം തന്നെ വ്യക്തിയുടെ മാനസിക നിലയും തകർക്കുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ പ്രമേഹ രോഗബാധിതർ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പ്രമേഹവും വിഷാദരോഗവും. പ്രമേഹത്തിന് അടിമപ്പെട്ട് വിഷാദരോഗിയായി മാറിയത് തിരിച്ചറിയാതെ നടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ പ്രമേഹ അനുബന്ധ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് എത്തുമ്പോഴോ ആണ് അവർ തിരിച്ചറിയുന്നത് തങ്ങൾ വിഷാദരോഗത്തിന് അടിമയായിരിക്കുന്നു എന്ന്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏത് ശാരീരിക ആരോഗ്യ പ്രശ്നവും വിഷാദരോഗത്തിന് കാരണമാകാറുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവം, അത് ഏതെങ്കിലും ഒരു സംഭവവുമായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി മാത്രം ബന്ധപ്പെട്ടുണ്ടാകുന്ന സങ്കടമല്ല, മറിച്ച് തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന, പ്രത്യേകിച്ച് കാരണമില്ലാതെ തന്നെ സംഭവിക്കുന്ന സങ്കടമാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. മുൻപ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ലാതെ വരിക. അതിപ്പോ പത്രം വായിക്കുന്നതാണെങ്കിലും TV കാണുന്നതാണെങ്കിലും പാട്ട് കേൾക്കുന്നതാണെങ്കിലും പുറത്തു പോകുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും ഇത് തന്നെയാണ് അവസ്ഥ. ദീർഘനേരം ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ. പലർക്കും പ്രമേഹമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയബറ്റിസ് ഡിസ്ട്രസ് എന്നാണ് ഇതിനെ പറയുക. ഇപ്പോൾ എനിക്ക് പ്രമേഹമുണ്ടെന്ന് അറിയുകയും എന്നാൽ അതുമായി

0: പൊരുത്തപ്പെടുവാൻ എനിക്ക് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അത് പ്രമേഹ വൈഷമ്യം അല്ലെങ്കിൽ ഡയബറ്റിക് ഡിസ്ട്രസ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ടൈപ്പ് 1 പ്രമേഹ ബാധിതരിൽ 25% പേരിലും ടൈപ്പ് 2 പ്രമേഹ ബാധിതരിൽ 25% പേരിലും ഈ അവസ്ഥ ഉണ്ടാകാറുണ്ട്. തനിക്ക് പ്രമേഹം ബാധിച്ചതോർത്ത് കഠിനമായ ദേഷ്യവും നിരാശയും അനുഭവപ്പെടുക, പ്രമേഹ രോഗം ആവശ്യപ്പെടുന്ന ജീവിതശൈലി ക്രമീകരണങ്ങളെക്കുറിച്ച് അസ്വസ്ഥത തോന്നുക, പ്രമേഹം നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ താൻ ചെയ്യുന്നില്ല എന്ന കുറ്റബോധം തോന്നുക, അതേസമയം തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള പ്രചോദനം തോന്നാതിരിക്കുന്ന അവസ്ഥ, കൃത്യമായ സമയത്ത് രക്തപരിശോധനകൾ നടത്താനും ഡോക്ടറെ സന്ദർശിക്കാനും വിമുഖത കാട്ടുക, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ അവലംബിക്കുക, പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന സമയത്ത് മധുരവും കൊഴുപ്പും കൂടിയ ഭക്ഷ്യങ്ങൾ അമിതമായി കഴിക്കുക, ഒറ്റപ്പെട്ടു പോയതായി തോന്നുക, ആരും തന്നെ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചിന്ത തോന്നുക തുടങ്ങിയ കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയബറ്റിസ് ഡിസ്ട്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നവയാണ്. തീർച്ചയായും നിങ്ങൾ മനോരോഗ വിദഗ്ധനെ കാണുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടറെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഹോമിയോപ്പതിയിലൂടെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വളരെ ലളിതമായി തന്നെ കിട്ടുന്നതാണ്. ഉത്കണ്ഠ ഒഴിവാക്കുക എന്നത് ലൈംഗിക പ്രശ്നമുള്ളവരിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രമേഹ രോഗ ബാധിതർക്ക് ഇടയ്ക്കിടെ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കുറയുന്നതുമൂലം ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്ന ആൾക്കാരിൽ ഉത്കണ്ഠ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹ രോഗം ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് 4% പ്രമേഹ രോഗികൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഡയബറ്റോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാർക്ക് പാശ്ചാത്യ രാജ്യത്തിലുള്ളവരെക്കാൾ അപേക്ഷിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 10 മുതൽ 15 വർഷം മുൻപ് തന്നെ പ്രമേഹം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രമേഹത്തിന്റെ സങ്കീർണതകളുടെ ഫലമായി നിരവധി ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉദാഹരണക്കുറവ്, ശീഘ്രസ്ഖലനം, ലൈംഗിക താല്പര്യക്കുറവ് എന്നിവയാണ് പ്രമേഹ രോഗികളായ പുരുഷന്മാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. റിട്രോഗ്രേഡ് സ്ഖലനം, ശുക്ലം ലിംഗത്തിലൂടെ പുറത്തേക്ക് വരുന്നതിനു പകരം മൂത്രസഞ്ചിയിലേക്ക് മടങ്ങുന്ന അവസ്ഥയാണ് റിട്രോഗ്രേഡ് സ്ഖലനം എന്ന് പറയുന്നത്. പ്രമേഹം തിരിച്ചറിയുന്ന കാലം മുതൽ ശക്തമായ നിയന്ത്രണം പാലിക്കുകയും കറക്റ്റായി മരുന്നുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് 10 ആണ്ടുകൾ കഴിഞ്ഞാലും ലൈംഗികാരോഗ്യം നഷ്ടപ്പെടില്ല. പ്രമേഹം രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും ബാധിക്കുമ്പോഴാണ് ലൈംഗിക ബലഹീനത ഉണ്ടാകുന്നത്. പ്രമേഹ രോഗികൾക്കും അമിത ഭാരമുള്ളവർക്കും രക്താതി സമ്മർദ്ദമുള്ളവർക്കും അമിത കൊളസ്ട്രോൾ ഉള്ളവർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള ആൾക്കാർക്കും ഈ പ്രശ്നം സാധാരണയായി കണ്ടുവരാറുണ്ട്. അവിടെയാണ് ഹോമിയോപ്പതി നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ മാത്രമല്ല, നിങ്ങളുടെ മാനസിക ശാരീരിക ജീവിത സാഹചര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹോമിയോപ്പതി ചികിത്സ മുന്നോട്ടു പോകുന്നത്. പ്രമേഹമുള്ള സ്ത്രീകൾ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോനിയിലെ വരൾച്ചയാണ്. ഒരു സ്ത്രീക്ക് ആർത്തവ വിരാമം സംഭവിക്കുമ്പോഴോ ആർത്തവ വിരാമം സംഭവിക്കുന്നത് തൊട്ടു മുമ്പോ അതിനുശേഷമോ ഈ പ്രശ്നം വഷളാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഈസ്ട്രജൻ കുറവായതിനാൽ ലൂബ്രിക്കേഷൻ കുറയുന്നു, കൂടാതെ പ്രമേഹത്തോടൊപ്പം വരുന്ന നാഡീക്ഷതം ഉത്തേജനം കുറയ്ക്കുകയും ലൈംഗികതയെ വേദനാജനകമാക്കുകയും ചെയ്യുന്നു. യോനിയിലെ അണുബാധ. ഒരു സ്ത്രീക്ക് പ്രമേഹം മോശമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസ്റ്റ്, മറ്റ് യോനി അണുബാധകൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ മൂത്രനാളിയിലെ അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹോമിയോപ്പതി എങ്ങനെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നത്? വളരെ സമഗ്രമായ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ അതാത് രീതിയിൽ തന്നെ ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ അത് ഡോക്ടറോട് തുറന്നു പറയുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുക. പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾ പ്രമേഹത്തിന്റെ, അതായത് FBS, PPBS അല്ലെങ്കിൽ HbA1c ഇവയുടെ അളവുകൾ മാത്രമല്ല ഒരു ഹോമിയോ ഡോക്ടറോട് പറയേണ്ടത്. നിങ്ങളുടെ വികാരങ്ങൾ എന്താണ്, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്താണ്, എന്താണ് നിങ്ങളുടെ ജീവിത സാഹചര്യം, ഈ രോഗം കൊണ്ട് നിങ്ങൾക്ക് നിരാശയാണോ പ്രദാനം ചെയ്യുന്നത്, മറ്റെന്തെല്ലാം തലത്തിൽ ഈ ഒരു ജീവിതാവസ്ഥ നിങ്ങളെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ നിങ്ങൾ അവരോട് ചർച്ച ചെയ്യുമ്പോഴാണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും, പ്രമേഹം നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഉറക്കം നല്ല രീതിയിലാവുന്ന കാര്യത്തിലാണെങ്കിലും ഉത്കണ്ഠയെ മറികടക്കുവാനാണെങ്കിലും തീർച്ചയായും ഒരു അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടർ നിങ്ങളെ സഹായിക്കുന്നതാണ്.
1: പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: നമുക്ക് ഇവരെ പരിപാലിച്ച് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജെറിയാട്രിക് കെയർ സർവീസസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നഴ്സിംഗ് സമൂഹം.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ഇവിടെ ഭഗവതി എവിടെയുള്ളേ?
3: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
2: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
3: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
2: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
6: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സത്യം, യേശുദാസ് പാടിയ ഗാനം, രചന ബി ചിത്രമല, സംഗീതം എ ടി ഉമാർ.

അനന്തപുരി എഫ് എമ്മിൽ ഇന്നുച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281423305. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281423305. ഈണപ്പൂക്കൂട ഇന്നുച്ചയ്ക്ക് 1-2 അനന്തപുരി എഫ് എമ്മിൽ. ചിത്രം കൂടും തേടി, യേശുദാസ് പാടിയ ഗാനം, രചന MD രാജേന്ദ്രൻ, സംഗീതം ജെറി അമൽദേവ്.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പിഎം സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ ദൃശ്യമായ മാസമാണ് ഓഗസ്റ്റ് എന്ന് പ്രധാനമന്ത്രി. ഓരോ വ്യക്തിയുടെയും മനസ്സിൽ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും സ്വാതന്ത്ര്യദിനവും ദേശീയ കൈത്തറി ദിനവും ബഹിരാകാശ ദിനവും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറച്ചെന്നും പ്രധാനമന്ത്രി. ഈ വർഷം 8 കോടിയിലധികം തിരംഗ സെൽഫികളാണ് സാമൂഹിക മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ആലപ്പുഴയിൽ കേരള കൌമുദി ദിനപത്രത്തിന്റെ 115-ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കലും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി. പത്മഭൂഷൺ ലഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ആദരിച്ചു. കോഴിക്കോട്ടെ ഓണാഘോഷ പരിപാടികളുടെ സമാപനം വൈകിട്ട് മന്ത്രി APഅനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്റ്റീഫൻ ദേവസ്യയുടെ സംഗീത പരിപാടിയുണ്ടാകും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 734 ഉയർന്നു. 2500 പേരെ കാണാതായിട്ടുണ്ട്. FIH പുരുഷ ഹോക്കി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് സ്പെയിനെ നേരിടും. രാത്രി 8-നാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം.

0: ഈണപ്പൂക്കുട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെടുക ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പരിപാടി. പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. ആദ്യം നന്ദനം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് ബാലരാമപുരത്ത് നിന്ന് ആകാശ് മിത്രൻ.
1: ജഗന ജഗന ദാ ജഗ ജഗ

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി. മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
1: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: ചിത്രം മോഹിനിയാട്ടം, ജയചന്ദ്രൻ പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് തിരുമല നിന്നും ശൈലജ.

ചിത്രം മഴ യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് മെഡിക്കൽ കോളേജിൽ നിന്നും ബെന്നി കോച്ചേരി. രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

ചിത്രം ഓണത്തുമ്പിക്കുരൂഞ്ഞാൽ യേശുദാസ് പാടിയ ഗാനം, രചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമർ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് നെയ്യാറ്റിങ്കരിൽ നിന്നും സന്ധ്യ സുധീഷ്.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഓണം കഴിഞ്ഞു, ഇനി ഷോപ്പിംഗ് ബാക്കിയുണ്ടോ?
4: മിക്സർ, ഓവൻ, എയർ ഫ്രയർ, ഇഷ്ടമുള്ള കിച്ചൺ അപ്ലയൻസസ്, മികച്ച ഡിസ്കൗണ്ട് സ്വന്തമാക്കാൻ മൈജി നോട്ട് സ്റ്റോപ്പ് 48 hours സെയിൽ.
3: മികച്ച ഓഫറിലും ഗംഭീര ഡിസ്കൗണ്ടിലും ഇനി കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാക്കാം. ഇന്ന് മാത്രം രാത്രി 12 വരെ.
4: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം, മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
5: അൽ
6: അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
7: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രൊവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
6: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
8: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
9: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങണം.
10: അത്രേ ഉള്ളൂ, നമുക്ക് വാങ്ങാലോ.
9: MRT തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരും.
1: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് ദർശനം.
11: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
12: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
13: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
14: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
15: ചിത്രം ആയിരപ്പറ, യേശുദാസും അരുന്ധതി പാടിയ ഗാനം. രചന കാവാല നാരായണ പണിക്ക്, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മുട്ടട നിന്നും ജയലക്ഷ്മി വിക്രമൻ.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ.
0: ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
5: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നും ഒരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും

0: റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ചിത്രം ഏതോ ഒരു സ്വപ്നം യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കണ്ണൂർ നിന്നും അനീഷ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലിൽ ചൌധരി.

0: ഓണം കഴിഞ്ഞു, പക്ഷേ വീട്ടിലെ AC വാങ്ങാനുള്ള പ്ലാൻ മാറ്റിവെക്കണം.
1: കാരണം
0: മൈ ജിയിൽ ഇപ്പോഴും AC മികച്ച ഓഫർ ഉണ്ട്.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
0: AC വമ്പിച്ച വിലക്കുറവും മറ്റ് ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും.
1: ഫിനാൻസ് പർച്ചേസിൽ 30,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
0: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം, മൈ ജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
2: ചിത്രം മോർച്ചറി യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കന്നുമാമൂട് നിന്നും ശ്രീകലാ പ്രസാദ്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം KJ ജോയ്.

0: പോലീസ്.
1: മിസ് സീമ.
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.

0: ഡിജിറ്റൽ അറസ്റ്റ്.
1: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നേ. നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: ചിത്രം സോപാനം യേശുദാസും മഞ്ജുവും പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കണ്ണൂർ ചിറ്റാരിപ്പറമ്പിൽ നിന്നും ബാബു. രചന കൈതപ്പുറം, സംഗീതം SP വെങ്കടേഷ്.

0: രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ചിത്രം ലിസ യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടത് ചെന്നിലോട് നിന്നും രാധ, മാളു എന്നീ ശ്രോതാക്കളാണ്. രചന വിജയൻ, സംഗീതം കെ ജെ ജോയ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: ചിത്രം എന്റെ പൊന്നു തമ്പുരാൻ. യേശുദാസും ലേഖ ആർ നായരും പാടിയ ഗാനം. രചന വയലാർ ശരചന്ദ്ര വർമ്മ. സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് കരമനിൽ നിന്നും ഹരി, കേശവ്, അനീഷ്, അജീഷ്, ഭാനു, ആമി, നിഷ, ശ്രീലത എന്നീ ശ്രോതാക്കളാണ്.

ഇന്നത്തെ ഈണപ്പൂക്കൂട ഇവിടെ പൂർണ്ണമാകുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അനന്തപുരി FM-ന്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈണപ്പൂക്കൂടയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആശ.

0: സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നിരന്തരം പ്രചോദനം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. വരുന്ന ഉത്സവകാലങ്ങളിൽ കരകൌശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ സ്വയം പര്യാപ്തമാകണമെങ്കിൽ സ്വദേശി ഉൽപ്പന്നങ്ങളിൽ അഭിമാനം കൊള്ളണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കലും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ആലപ്പുഴയിൽ കേരള കൌമുദി പത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ ഇന്ന് സമാപനം. വൈകിട്ട് 5 ലോക്ഭവന് സമീപം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിലേക്ക് തിരിക്കുന്ന ഉപരാഷ്ട്രപതി കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. പൊന്നാനി കടവനാട്ടെ പൂക്കൈതപ്പുഴ ജലോത്സവം അല്പസമയത്തിനകം. മത്സര ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹീറ്റ്സ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലന്റുമായി ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക് കേൾക്കാം.

0: ശ്രീനഗറിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ദേശാടനക്കിളി കരയാറില്ല. ചിത്രപാടിയ ഗാനം രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ജനുവരി ഒരു ഓർമ്മ. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഓഫറിൽ ടി വി ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിച്ചിരുന്നു, ബട്ട് മിസ്സായി.
1: അതിനല്ലേ ഇന്ന് രാത്രി 12 മണി വരെ നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ, 75% വരെ ഡിസ്കൗണ്ടിന് പുറമെ മികച്ച EMI ഓഫറുകളും, കൂടാതെ മൈ ജിയോണും മാസ് ഓണും സമ്മാനങ്ങളും.
0: ട്രിവാൻഡ്രം, കരമന, പനവുല ആൻഡ് ആക്കുളം മൈ ജി ഷോറൂമിൽ.
2: ചിത്രപാടിയ ഗാനം ചിത്രം ചിലമ്പ്, രചനാ ഭാരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്. ചിത്രം ഇളനീർ. രചന വയനാർ വല്ലഭൻ. സംഗീതം ശ്യാം.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. ആദ്യം SP ബാലസുബ്രഹ്മണ്യം പാടിയൊരു ഗാനം കേൾക്കാം, ചിത്രം കാതൽ ഓവിയം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
4: ചിത്രം അലൈകൾ ഒഴിവതില്ലേ, ഇളയരാജ, ജെൻസി എന്നിവർ പാടിയ ഗാനം.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചിത്രം അമരൻ. ഹരിചരണും ശ്വേതയും പാടിയ ഗാനം.

0: ഓണത്തിന് എല്ലാം പുതിയത്.
1: അപ്പൊ റെഫ്രിജറേറ്റർ
0: ഓണം കഴിഞ്ഞാലും അതും പുതുക്കാം. മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ, മികച്ച ഓഫറിലും ഏറ്റവും വലിയ ഡിസ്കൗണ്ടിലും ഇനി റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം.
2: EMI പർച്ചേസിൽ 30,000 rupees വരെ ബാങ്ക് ക്യാഷ് ബാക്കും.
0: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
2: ട്രിവാൻഡ്രം, കരമന, പനവുല ആൻഡ് ആക്കുളം, മൈ ജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
3: ചിത്രം മുന്താണെ മുടിച്ച് SP ബാലസുബ്രഹ്മണ്യവും S ജാനകിയും പാടിയ ഗാനം.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ചിത്രം അമ്മൻ കോവിൽ കിഴക്കയിലെ SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ചിത്രം ജെന്റിൽമാൻ, മിൻമിനിയും സംഘവും പാടിയ ഗാനം.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. COPD എന്ന രോഗത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സംസ്ഥാന TB ട്രെയിനിംഗ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്ററിന്റെ കൺസൾട്ടന്റും പൾമണോളജിസ്റ്റുമായ ഡോക്ടർ നീന PS. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ് COPD എന്താണ് എന്നുള്ളത്.

0: അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ?
1: COPD എന്നാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ലളിതമായി പറഞ്ഞാൽ ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ദീർഘകാല രോഗമാണ്, അതായത് വിട്ടുമാറാത്ത അവസ്ഥ. ഈ രോഗമുണ്ടായാൽ ശ്വാസകോശത്തിലേക്കുള്ള രോഗിയുടെ വായുവിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും തൽഫലമായി രോഗിക്ക് സാധാരണഗതിയിൽ ശ്വാസം എടുക്കാനും പുറത്തുവിടാനും പ്രയാസമുണ്ടാവും. COPD രണ്ട് രീതിയിലാണ് ഒരു രോഗിയിൽ പ്രസന്റ് ചെയ്യുന്നത്. ഒന്ന്, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, അതായത് ഈ അവസ്ഥയിൽ രോഗിയുടെ ശ്വാസനാളികളിൽ, അതായത് ബ്രോങ്കസ്, അതിൽ നീർക്കെട്ട് സംഭവിക്കുകയും നമ്മളതിനെ ഇംഗ്ലീഷിൽ മെഡിക്കൽ ടേംസിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയും. ഇതുമൂലം ശ്വാസനാളികൾ ചുരുങ്ങുകയും ധാരാളം കഫം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് രോഗിക്ക് ചുമയും ശ്വാസതടസ്സവും ഉണ്ടാക്കാനുള്ള കാരണമായി തീരുന്നു. രണ്ടാമത് വരുന്നത് എംഫിസീമ. ഇത് ശ്വാസകോശത്തിലെ ചെറിയ വായു അറകൾ അഥവാ ആൽവിയോലൈ, ഇത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം ശ്വാസകോശത്തിന്റെ ഇലാസ്തികത, നമ്മുടെ ഇലാസ്റ്റിസിറ്റി, അത് കുറയുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. മിക്കവാറും ഈ രണ്ട് അവസ്ഥകളും ഒരുമിച്ചാണ് ഒരു COPD രോഗിയിൽ കണ്ടുവരുന്നത്. ഈ രോഗം പ്രധാനമായും നമ്മൾ കാണുന്നത് 35 മുതൽ 40 വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിലാണ് ഉണ്ടാകുന്നത്.
0: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം പുകവലിയാണ്. ഒരു 80 മുതൽ 90% ആൾക്കാരിലും പുകവലിയാണ് COPD ഉണ്ടാകാനുള്ള പ്രധാന കാരണമായി പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അത് പുകയില ഉൽപ്പന്നങ്ങൾ ഏതുമായിക്കോട്ടെ, നമ്മുടെ സിഗരറ്റ് ആയാലും ബീഡി ആയാലും, നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഹുക്ക എന്ന് പറയും അതും, പിന്നെ സ്മോക്ക്ലെസ് ടുബാക്കോ, നമ്മളെല്ലാം താരതമ്യേന സേഫ് എന്ന് വിചാരിക്കുന്ന പാൻ, അതായത് മുറുക്കൻ, വെറ്റിലയും മുറുക്കും, ഇതെല്ലാം തന്നെ COPDക്ക് കാരണമായി തീരാം. അതുപോലെ പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം, ഈ പുകവലിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പാസീവ് സ്മോക്കിംഗ്, അഥവാ പുകവലിക്കാർ പുകച്ചു തള്ളുന്ന പുക ശ്വസിക്കുന്നതും COPD ഉണ്ടാകാം. അതിനെ സൈഡ് സ്ട്രീം സ്മോക്ക് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ടുബാക്കോ സ്മോക്ക് എന്ന് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയും. ഇത് ശ്വസിക്കുന്ന ആൾക്കാർക്കും COPD ഉണ്ടാകാം. സോ വീട്ടിലൊരു അച്ഛനോ അല്ലെങ്കിൽ മാമനോ വയസ്സായ ആൾക്കാരോ ഇരുന്ന് പുകവലിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും വീട്ടിലെ സ്ത്രീകൾക്കും ഇത് മൂലം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ പുകവലിക്കാർക്കും COPD ഉണ്ടാകുന്നില്ല. ഒരു 20% ആൾക്കാർക്കാണ് നമ്മൾ പുകവലിക്കാർക്കാണ് COPD ഉണ്ടാകുന്നതായി കാണുന്നത്. അത് തന്നെ ഒരു ചില പ്രത്യേക ജനിതക പ്രത്യേകതകൾ ഉള്ളവർക്കാണ് COPD ആയിട്ട് പുകവലിക്കാർക്ക് വരുന്നത്. ഇനി പുകവലിക്കാത്തവർക്കും ഈ രോഗം ഉണ്ടാകാം. അതിന് ഒരു പ്രധാന കാരണം നമ്മുടെ വായു മലിനീകരണം അഥവാ എയർ പൊല്യൂഷൻ. അത് നമുക്ക് ഔട്ട്ഡോർ പൊല്യൂഷൻ കൊണ്ടും ആവാം, ഇൻഡോർ പൊല്യൂഷൻ, അതായത് വീട്ടിനകത്തെ ഉള്ള മലിനീകരണം കൊണ്ടാവാം, പുറത്തെ മലിനീകരണം കൊണ്ടും വരാം. ഔട്ട്ഡോർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് വാഹനത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുക, അതായത് വെഹിക്കിൾ എക്സോസ്റ്റ് എന്ന് പറയും അത്. രണ്ടാമത് ജോലി സ്ഥലങ്ങളിൽ നിന്നുള്ള പൊടി, നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനൊക്കെ വരുന്ന അസുഖം. പിന്നെ ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന അസുഖം, അതായത് വിഷവാതകങ്ങൾ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്ന രാസവസ്തുക്കൾ അവരുടെ പുക ശ്വസിക്കുന്നതും COPDക്ക് കാരണമാകാം. ഇനി ഇൻഡോർ പൊല്യൂഷൻ അഥവാ വീട്ടിനകത്തെ വായു മലിനീകരണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ, പ്രധാനമായിട്ടും നമുക്ക് അറിയാം, നമ്മളെല്ലാവരും LPG യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ വിറകടുപ്പ്, മണ്ണെണ്ണ വിളക്ക്, ഇതൊക്കെ മണ്ണെണ്ണ അടുപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഉള്ള പുക ശ്വസിക്കുന്നതും COPDക്ക് കാരണമായി തീരുന്നുണ്ട്. ഇത് പ്രധാനമായും സ്ത്രീകളിലാണ്. ഇത്തരം പുക വലിക്കാത്ത സ്ത്രീകൾക്ക് COPD വരുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് വീട്ടിൽ നമ്മൾ കൊതുക് തിരികൾ, ശാമ്പ്രാണി തിരികൾ, വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കൽ, ഇതെല്ലാം ഇതിൽ നിന്നുള്ള പുകയും COPDക്ക് കാരണമായി തീരാം. ഇനി ഒരു 30 വയസ്സിന് താഴെയുള്ള ആളുകളിലാണ് COPD പോലത്തെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ജനിതക കാരണങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി മുതലായ ജനിതക കാരണങ്ങളും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്വാസമുട്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായി നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആസ്മ എന്ന അസുഖമാണ്. പക്ഷേ ഈ ആസ്മ തന്നെയും അത് പ്രോപ്പറായിട്ട് ചികിത്സ എടുത്തില്ലെങ്കിൽ ഭാവിയിൽ COPD ആയി മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പല രോഗികൾക്കും ആസ്മ രോഗം വന്നു കഴിഞ്ഞാൽ അവർ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യും, ശ്വാസമുട്ട് ഒന്ന് കുറയുമ്പോൾ വീണ്ടും അത് ഇൻഹേലർ നിർത്തും, വീണ്ടും കുറച്ച് നാളുമ്പോൾ വീണ്ടും വരും. അങ്ങനെ ഒരു പ്രോപ്പർ ചികിത്സ എടുക്കാതെ പോകുന്ന ആൾക്കാർക്ക് ഭാവിയിൽ COPD ആയിട്ട് മാറി വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ചെറുപ്പകാലത്ത് അടിക്കടി ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ, TB പോലുള്ള അസുഖങ്ങളും ഭാവിയിൽ COPD ആയിട്ട് മാറാം. ഇതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾ, തൂക്കക്കുറവ് അല്ലെങ്കിൽ പ്രീറ്റം ബേബീസ്, അത് മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവർക്കും ഭാവിയിൽ COPD വരുന്നതായി കണ്ടിട്ടുണ്ട്. അടുത്ത ഒരു പ്രധാന ലക്ഷണം, ഇതൊരു നമുക്ക് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ എന്ന് പറയും, അതായത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് അഡ്വാൻസിങ് ഏജ്, പ്രായം കൂടുക. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ ഈ റിസ്ക് ഫാക്ടേഴ്സിനോടുള്ള എക്സ്പോഷർ, നമ്മുടെ വായു മലിനീകരണം അല്ലെങ്കിൽ പുകവലി, ഇതുമായിട്ടുള്ള എക്സ്പോഷേഴ്സും കൂടിക്കൂടി വരിക കാരണം അതുകൊണ്ട് തന്നെ COPD വരാനുള്ള സാധ്യതയും പ്രായമായവരിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്.
0: മാഡം, COPD എന്ന രോഗാവസ്ഥയിൽ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: സാധാരണ നമുക്ക്

0: പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്വാസമുട്ട് അഥവാ ശ്വാസതടസ്സം. പ്രത്യേകിച്ചും രോഗി നടക്കുമ്പോൾ അല്ലെങ്കിൽ പടികൾ കയറുമ്പോൾ, ഇതിനെ നമ്മൾ മെഡിക്കൽ ടേംസിൽ എക്സർഷണൽ ഡിസ്നിയ എന്ന് പറയും. അതായത് ഒന്ന് ആയാസപ്പെടുമ്പോൾ ശ്വാസമുട്ട് വരിക. പിന്നെ ചുമ, വിട്ടുമാറാത്ത ചുമ. അത് കഫം ഉള്ളതുമാവാം, കഫം ഇല്ലാത്തതുമാകാം. പിന്നെ അമിതമായ ക്ഷീണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ COPD ലക്ഷണങ്ങളായിട്ട് പറയുന്നത്.
1: മാഡം, എങ്ങനെയാണ് നമുക്ക് COPD രോഗനിർണയം നടത്തുവാൻ സാധിക്കുക?
0: ഇത്തരം രോഗലക്ഷണങ്ങളുള്ള ഒരു ആള് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ അയാൾക്ക് റിസ്ക് ഫാക്ടേഴ്സ്, അതായത് പുകവലിക്കുന്ന ആളാണ്, അതല്ലെങ്കിൽ ഈ വായുമലിനീകരണം, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് ലേബറേഴ്സ് അല്ലെങ്കിൽ ഫാക്ടറീസ് എന്ന എക്സ്പോഷർ ഉള്ള ആൾക്കാർ, ഇത്തരം റിസ്ക് ഫാക്ടേഴ്സും കൂടെ ഉള്ള ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ COPD എന്ന രോഗം കൺഫേം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ സ്പൈറോമെട്രി. ഇത് ഒരു സിമ്പിളായ ഒരു ടെസ്റ്റാണ്. നമുക്ക് എല്ലാ മേജർ ഹോസ്പിറ്റൽസിലും ഈ ടെസ്റ്റ് അവൈലബിൾ ആണ്. ഇതിനു വേണ്ടി നമുക്ക് നമ്മുടെ കേരളത്തിൽ ശ്വാസ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് എല്ലാ മേജർ ഹോസ്പിറ്റൽസ്, നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഫാമിലി ഹെൽത്ത് സെൻറ്റർ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജസിലെല്ലാം തന്നെ ഈ ശ്വാസ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ടെസ്റ്റ് വളരെ സിമ്പിളാണ്. രോഗി ഈ PFT മെഷീനിലേക്ക് വേഗത്തിലും ശക്തിയായിട്ടും ഒന്ന് ഊതുക മാത്രമാണ് ചെയ്യേണ്ടത്. ഈ ടെസ്റ്റിലൂടെ നമുക്ക് രോഗത്തിൻ്റെ തീവ്രത നിർണ്ണയിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ECG എടുക്കണം, അല്ലെങ്കിൽ പ്രഷർ വന്നാൽ BP നോക്കണം. പക്ഷേ COPD എന്നൊരു അസുഖം വന്നാൽ സ്പൈറോമെട്രി ടെസ്റ്റ് ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തണം എന്ന് പലർക്കും അറിയില്ല. ഇത് വളരെ ചെലവേറിയ ടെസ്റ്റൊന്നുമല്ല, വളരെ തുച്ഛമായ വിലയിൽ ചെയ്യാവുന്ന ടെസ്റ്റാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് അവൈലബിളുമാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് എക്സ്റേ എടുക്കാൻ സൗകര്യമുണ്ട്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ CT ചെയ്തും ഈ രോഗം നിർണ്ണയിക്കാൻ സാധിക്കുന്നതാണ്.
1: മാഡം, അതുപോലെ തന്നെ ഈ രോഗത്തിന്റെ സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: COPD രോഗികൾക്ക് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് വരുന്നത്. ഒന്ന്, ഇടയ്ക്കിടയ്ക്ക് ഈ രോഗം മൂർച്ഛിച്ച് വരുന്ന അവസ്ഥ, അതായത് COPD എക്സാസബേഷൻ. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്ന്, ഇൻഫെക്ഷൻസ്, അതായത് നമ്മുടെ വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ. ഇത്തരം ഇൻഫെക്ഷൻസ് വരുമ്പോൾ COPD രോഗം മൂർച്ഛിക്കുന്നതായിട്ട്, അതായത് COPD എക്സാസബേഷൻ എന്ന് നമ്മൾ പറയും. സാധാരണ ഉള്ളതിൽ കൂടുതൽ കഫം വരിക, കഫത്തിൽ മഞ്ഞ നിറം വരിക, അല്ലെങ്കിൽ ശ്വാസമുട്ട് അധികമായി, സാധാരണ ഉള്ള ശ്വാസമുട്ടിൽ നിന്നും എല്ലാ COPD രോഗികൾക്കും ഒരു ബേസ് ലൈൻ ഒരു ശ്വാസമുട്ട് കാണും, അതിൽ കൂടുതലായിട്ട് ശ്വാസമുട്ട് വരിക, അതിനെയാണ് COPD എക്സാസബേഷൻ അഥവാ COPD മൂർച്ഛിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇത്തരം അവസ്ഥയിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് അടിക്കടി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, TB, ന്യൂമോണിയ ഒക്കെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ തവണ ഒരു COPD എക്സാസബേഷൻ അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുമ്പോഴും രോഗിയുടെ ലങ് ഫംഗ്ഷൻ ക്രമാതീതമായി കുറയുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥ എത്തുമ്പോഴത്തേക്കും പേഷ്യൻ്റ് ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ എന്നൊരവസ്ഥയിലോട്ട് പോകാം. എന്ന് വെച്ചാൽ രോഗിയുടെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡയോക്സൈഡ് അളവ് കൂടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. അത്തരം സാഹചര്യത്തിൽ രോഗിക്ക് ഓക്സിജൻ സപ്പോർട്ട് വേണ്ടി വരും. ചിലപ്പോൾ വീട്ടിൽ തന്നെ നോൺ ഇൻവേസീവ് വെന്റിലേറ്റർ, അതായത് ബൈപാപ്പ് മെഷീൻ പോലുള്ള ചെലവേറിയ മെഷീൻ ഒക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യവും വരാറുണ്ട്. ഇനി ഈ രോഗം മൂർച്ഛിച്ച് ഒരു ചില സാഹചര്യങ്ങൾ, ഒരു പ്രത്യേക സാഹചര്യം കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഇതിനോടനുബന്ധിച്ച് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് വരാം, കോർ പൾമണയിൽ എന്ന് പറയും, ദേഹത്ത് നീര് വെക്കുന്ന ഒരു, ഹാർട്ട് ഫെയിലിയർ വന്ന് നീര് വെക്കുന്ന ഒരു അവസ്ഥയിലോട്ടും എത്താം. പിന്നെ ഓക്സിജൻ സ്ഥിരമായി കുറഞ്ഞു വരുമ്പോൾ രോഗിയുടെ ശ്വാസകോശത്തിലെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂടുന്ന അവസ്ഥ, അതായത് പൾമണറി ഹൈപ്പർടെൻഷൻ എന്ന് പറയും, ആ അവസ്ഥയിലോട്ടും എത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത്തരം രോഗികൾക്ക് വീട്ടിൽ ഹോം ഓക്സിജൻ തെറാപ്പി ചെയ്യേണ്ടതായും കാണുന്നുണ്ട്. പിന്നെ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, രോഗിയുടെ ശ്വാസകോശത്തിലെ കുമിളകൾ, വീർത്തു വരുന്ന കുമിളകൾ പൊട്ടിയിട്ട് വായു പുറത്തേക്ക് വരുന്ന അവസ്ഥ, അതായത് ന്യൂമോതൊറാക്സ് എന്ന് പറയും. അത്തരം അവസ്ഥ വന്നാൽ നമുക്ക് രോഗിയുടെ ശ്വാസകോശത്തിലേക്ക് ഒരു ട്യൂബ് ഇട്ട് ലങ്സ് വികസിപ്പിക്കേണ്ട ഒരു ചികിത്സ ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ശ്വാസമുട്ട് കാരണം രോഗി മതിയായ പോഷകാഹാരം എടുക്കാത്തത് കാരണം വെയിറ്റ് ലോസ് വരിക, എല്ലുകൾക്ക് തേയ്മാനം, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും, ഇത്തരം അവസ്ഥകൾക്കും സാധ്യത കൂടുതലാണ്. പിന്നെ എപ്പോഴും ഇവർക്ക് ശ്വാസമുട്ട് വരുമോ എന്ന ടെൻഷൻ കാരണം ഇവർക്ക് ആങ്സൈറ്റി, ഉത്കണ്ഠ, പിന്നെ വിഷാദ രോഗം, ഇതെല്ലാം ഉണ്ടാകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇത്തരക്കാർ കൂടുതലും പുകവലിക്കാരും നമ്മുടെ എയർ പൊല്യൂഷൻ, ഇതെല്ലാം നമുക്ക് ലങ് ക്യാൻസർ വരാനുള്ള റിസ്ക്കും വളരെയധികം കൂടുതലാണ് COPD.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
0: പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പുകവലി, അതാണ് അതിൻ്റെ പ്രധാന കാരണമായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ പുകവലിക്കാരാണെങ്കിൽ പുകവലി ഒഴിവാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്കറിയാം, ടീനേജ് ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് പുകവലി ഒരു കൗതുകമായി തുടങ്ങുന്നത്. പക്ഷെ അത് പിന്നെ അതൊരു ശീലമായിട്ട് മാറുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത്തരം സാഹചര്യം ഒഴിവാക്കുന്നതിനായിട്ട് കുട്ടികളെ നമുക്ക് കൂടുതലായിട്ട് ബോധവൽക്കരിക്കുന്നത് നല്ലതായിരിക്കും. അത് അധ്യാപകർക്കൊരു റോളുണ്ട്, വീട്ടിലെ രക്ഷിതാക്കൾക്കും അതിന്റെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പൊല്യൂഷൻസ് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, വിറകടുപ്പ് ഒഴിവാക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ വെന്റിലേഷൻ ചെയ്യുക, മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, അതിന്റെ പുക കുറയ്ക്കുക, വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഒഴിവാക്കാം. ഇതെല്ലാം നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് ചെയ്യേണ്ടത്, നമുക്ക് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വന്നാൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, കണ്ടെത്തിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ചികിത്സ എടുക്കുക. നമുക്കൊരു പ്രീ COPD എന്നൊരു സ്റ്റേജ് ഉണ്ട്, അതായത് തുടക്കത്തിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളെ ഉണ്ടാകത്തുള്ളൂ, നമ്മൾ ലങ്സിൽ കാര്യമായ ചേഞ്ചസ് തുടങ്ങിയിട്ടുണ്ടാവില്ല. ആ സ്റ്റേജിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗം പ്രോഗ്രസ് ചെയ്യുന്നതിന് നമുക്ക് തടയാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ശ്വസന വ്യായാമങ്ങൾ, പൾമണറി റീഹാബിലിറ്റേഷൻ. അത് നമ്മുടെ എല്ലാ ശ്വാസ ക്ലിനിക്കിലും നമുക്ക് ഈ റീഹാബ് പ്രോഗ്രാം അവൈലബിൾ ആണ്. അതിൻ്റെ പ്രയോജനം നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാൻ എല്ലാവരും നമ്മൾ ഉത്സാഹം കണ്ടെത്താറുണ്ട്. പക്ഷേ മുതിർന്നവർക്ക് വാക്സിനേഷൻ എടുക്കാൻ പലപ്പോഴും മടിയാണ്. അപ്പോൾ നമ്മുടെ ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ പ്രാവശ്യം ഇൻഫെക്ഷൻ വരുമ്പോഴും നമ്മുടെ ലങ് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, കുറയുവാണ്. അത് ഒഴിവാക്കുന്നതിനായിട്ട് മുതിർന്നവർക്കും പ്രത്യേകിച്ച് COPD, ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ്, ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർ വാക്സിനേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: COPD എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ചികിത്സയിലൂടെ രോഗം നിയന്ത്രിക്കാനും രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും. നമ്മളൊരു COPD രോഗിയെ ചികിത്സിക്കുമ്പോൾ ഒരു ഡോക്ടർ ലക്ഷ്യമിടുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ രോഗിയുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുക, അതായത് ചുമ കുറയ്ക്കുക, ശ്വാസംമുട്ട് കുറയ്ക്കുക. രണ്ടാമത്, ഈ അസുഖത്തിന്റെ പ്രോഗ്രഷൻ, അതായത് അസുഖത്തിന്റെ തീവ്രത കൂടിക്കൂടി വരുന്നതിനെ കുറയ്ക്കുക. മൂന്നാമത്, ഈ രോഗിക്ക് എക്സാസെബേഷൻ, COPD എക്സാസെബേഷൻ, നേരത്തെ ഞാൻ സംസാരിച്ചു, അതായത് രോഗം മൂർച്ഛിച്ചു വരുന്ന അവസ്ഥ, അതും നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട്. അതായത് ഓരോ തവണ രോഗിക്ക് COPD എക്സാസെബേഷൻ അഥവാ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥ വരുമ്പോൾ രോഗിയുടെ ലങ് ഫംഗ്ഷൻ നമ്മൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയും നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ചെയ്യേണ്ടത്, കാരണമായിട്ടിരിക്കുന്ന എന്താണോ അതിനെ ഒഴിവാക്കുക. ഇപ്പോൾ പുകവലിക്കാരാണെങ്കിൽ പുകവലി നിർത്തുക. വീട്ടിലെ വായുമലിനീകരണം, ഇൻഡോർ പൊല്യൂഷൻ ആയിട്ടുള്ള നമ്മുടെ വിറകടുപ്പോ അല്ലെങ്കിൽ മണ്ണെണ്ണ അടുപ്പോ അതാണെങ്കിൽ അത് ഒഴിവാക്കുക. വേസ്റ്റ് കൂട്ടിയിട്ട് നിന്ന് കത്തിക്കുന്നത് ഒഴിവാക്കുക. കൊതുകുതിരി ഒഴിവാക്കുക. ഇത്തരം സാഹചര്യം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമത്, മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഇൻഹേലേഴ്സ് ആണ്. അതായത് നമ്മൾ ബ്രോങ്കോഡയലിറ്റിസ് എന്ന് പറയും, അതായത് ശ്വാസനാളികൾ വികസിപ്പിക്കാനുള്ള ഇൻഹേലേഴ്സ്. അത് ഡോക്ടർമാർ പല രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നമ്മൾ പല പേരുകളിൽ സാൽബ്യൂട്ടമോൾ, തയോട്രോപ്യം, ഫോമെട്രോൾ, അങ്ങനെ പല മെഡിസിൻസ് ഉണ്ട്. അത് രോഗിയുടെ രോഗലക്ഷണങ്ങളും രോഗത്തിന്റെ സിവിയറിറ്റിയും നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുന്ന, ഡോക്ടറാണ് തീരുമാനിക്കുന്ന ഏത് മരുന്ന് വേണം എന്നുള്ളത്. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അടിക്കടി ശ്വാസമുട്ട് കൂടി വരുന്ന സാഹചര്യം, അതായത് COPD എക്സാസെബേഷൻ, അല്ലെങ്കിൽ രോഗിയുടെ രക്തത്തിൽ ഈസിനോഫിൽസിന്റെ അളവ് കൂടുതൽ, ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ സ്റ്റീറോയിഡ് ഇൻഹേലേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഒരു ഇന്ത്യൻ പ്രണയകഥ. നജീം അർഷാദും അഭിരാമി അജയും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: പഠനത്തിനും വർക്കിനും പുതിയ ലാപ്ടോപ്പ് വേണോ?
1: 75% വരെ ഓഫറുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ. രാത്രി 12 മണി വരെ മികച്ച ഡിസ്കൗണ്ടിൽ ലാപ്ടോപ്പുകൾ സ്വന്തമാക്കാം.
0: ഫിനാൻസ് പർച്ചേസിൽ 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, ഒപ്പം മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങളും.
1: ഇന്ന് മാത്രം ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ രാത്രി 12 മണി വരെ.
2: ചിത്രം മേക്കപ്പ് മാൻ, മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: വാഹന സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ചിത്രം കളിയൂഞ്ഞാൽ. ജി വേണുഗോപാൽ പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം ഇളയരാജ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാ സമയമെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: രചന ONV കുറിപ്പ്, സംഗീതം വിശാൽ ഭരദ്വാജ്, ചിത്രപാടിയ ഗാനം ചിത്രം ദയ.

0: ഓണം കഴിഞ്ഞപ്പോഴേക്കും അലക്കാനുള്ള തുണികൾ കുന്നുകൂടിയോ?
1: മൈജി നോൺ സ്റ്റോപ്പ് 48 സെയിലിൽ വാഷിംഗ് മെഷീൻസ് വാങ്ങാം ഗംഭീര ഓഫറുകളിൽ.
0: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്
1: 75% വരെ ഡിസ്കൗണ്ടുമായി. മൈജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ
0: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
1: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
2: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
5: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
4: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
5: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
7: ചിത്രം ഫ്രണ്ട്സ്. ചിത്രപാടിയ ഗാനം രചന കൈതപ്രം. സംഗീതം ഇളയരാജ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ശ്രീനിവാസും സുജാതയും പാടിയ ഗാനം. ചിത്രം സ്വപ്നക്കൂട്, രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയുടെ സമാപനം. സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓണം വാരാഘോഷ സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തി. മുഖ്യമന്ത്രി വി ഡി സതീശൻ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള പമ്പാനദിയിൽ പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജലമേള ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ത്ലിക് സമ്മാനിച്ചു. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. നേപ്പാൾ പ്രളയത്തിൽ മരണം 768. മേഖലയിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. പ്രളയബാധിത നേപ്പാളിന് സഹായ ഹസ്തവുമായി ഇന്ത്യയുടെ 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലെത്തി. അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ സെപ്റ്റംബർ 2 തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ ജർമ്മനി സ്പെയിനിനെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജയപ്രകാശ് ശർമ്മയുടെ രചനയ്ക്ക് ബിജുബാലിന്റെ സംഗീതത്തിൽ നജീം അർഷാദ് പാടിയ ഗാനം ചിത്രം തങ്കം.

ഇനി ജി ശ്രീറാമും വൃന്ദ ഷമിക്കും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീഹരി എ സി, സംഗീതം വിജി പാൽ, ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ.

0: 916 Hallmark സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇവിടെ ഭഗവതി എവിടെയുള്ള?
3: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
2: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാൻ.
3: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
2: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: ചാർജർ പിന്നീട് വാങ്ങാം, പവർ ബാങ്ക് പിന്നെ, ഇയർബഡ്സ് അടുത്ത മാസം.
5: ഇനി ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ.
4: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
5: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം, മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
6: മറഡോണ എന്ന ചിത്രത്തിന് വേണ്ടി സുശിൻ ശ്യാമും നേഹ എസ് നായരും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ വിനായക ശശികുമാർ, സംഗീതം സുശിൻ ശ്യാം.

0: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
10: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
9: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
10: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
11: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
12: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കവി ഉദ്ദേശിച്ചത് എന്ന ചിത്രത്തിന് വേണ്ടി അരുൺ നേലാട്ട് പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം വിനു തോമസ്.

ഇനി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ. ചിത്രം രാമന്റെ ഏദൻ തോട്ടം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
2: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
3: ഫോൺ ഞാൻ പറയാം.
1: എന്നാ പറയാം?
3: 90 72 503 503.
4: അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
5: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ ബാമ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
6: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
5: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീ

0: ശ്രീകാര്യം പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ഇനി ആലംകോട് ലീലാകൃഷ്ണന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം ഒരുത്തി.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
3: രണ്ട് പവനിക്കൂടുള്ള പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
5: കഴിഞ്ഞു, ഇനി ഷോപ്പിംഗ് ബാക്കിയുണ്ടോ?
6: മിക്സർ, ഓവൻ, എയർ ഫ്രയർ, ഇഷ്ടമുള്ള കിച്ചൺ അപ്ലയൻസസ് മികച്ച ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ മൈജി നോട്ട് സ്റ്റോപ്പ് 48 hours സെയിൽ.
5: മികച്ച ഓഫറിലും ഗംഭീര ഡിസ്കൗണ്ടിലും ഇനി കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാക്കാം. ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
6: ട്രിവാൻഡ്രം, കരമന, പനമ്പുള ആൻഡ് ആക്കുളം, മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി വയലാർ ശരചന്ദ്ര വർമ്മയുടെ രചനയ്ക്ക് വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഉദിത് നാരായണനും സുജാതയും പാടിയ ഗാനം ചിത്രം പാപ്പി അപ്പച്ച.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജുബാലിന്റെ സംഗീതം, ശ്രേയ ഘോഷാൽ പാടിയത് ചിത്രം അങ്കിൾ.

0: ഇനി ബിജുപാലിന്റെ സംഗീതത്തിൽ ബിജു മേനോൻ പാടിയൊരു ഗാനം കേൾക്കാം, ചിത്രം ലീല.
1: പട്ടോളം വാണിയാരെ കേട്ടുകൊള്ളുക, കോട്ടയം പട്ടണം.

0: മിനിക്കാലമ്പുഴയ്ക്കുള്ള കേവഞ്ചി കേറണം. പൊന്നടി വിളിച്ചോ, കിട്ടിയോ? കിട്ടിയല്ല.
1: ഇനി പൊറിഞ്ചു മറിയം ജോസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് വിജയ് യേശുദാസും സച്ചിൻ രാജും. ഈ ഗാനത്തിന്റെ വരികൾ ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തക്ലിക് സമ്മാനിച്ചു. ബഹിരാകാശത്തിലെത്താൻ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ശക്തിസാറ്റ് ദൌത്യത്തിലൂടെ ഇന്ത്യ ഒരുമിച്ച് കൊണ്ടുവരികയാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 ആയി. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ S. അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മന്ത്രി M. ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ September 2 തിരുവനന്തപുരത്ത് നിർവഹിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനി സ്പെയിനിനെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 മൻ കി ബാത്തിനെ അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഡോക്ടർ സുഷ വിഎസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ, കുടമാളൂർ കെ ജനാർദ്ദൻ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ ഭാരതി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് വി എ പുരുഷോത്തമൻ നായർ. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ ആനന്ദപുരി, ഇതിൽ ഉഷ മലരി, ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത, ആലാപനം എസ് ജയ, തുടർന്ന് ഉദയഗീതത്തിൽ സിദ്ധ ബി എം പാടിയ ഗാനങ്ങൾ. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ ആനന്ദപുരി, ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ നിന്ന്, ഗ്രാമകേരളം, 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 126 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 മുതൽ 11:00 വരെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, സിമെറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില, 11:02 ചലച്ചിത്ര ഗാനങ്ങൾ, 12:02 ചിത്രമഞ്ജുഷ ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ, തുടർന്ന് തിരയപൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ലക്ഷ്മി എസ് ആർ സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ, മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഹർഷ്മത് ഖാൻ മറുപടി നൽകിയ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 ഉം 6:40 ഉം സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ ഗായത്രി ഗിരീഷ് അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുടെ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അരുൺ ആലാട്ടിന്റെ വരികൾക്ക് ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതത്തിൽ ഹിഷാം അബ്ദുൽ വഹാബും ദർശന രാജേന്ദ്രനും പാടിയ ഗാനം ചിത്രം ഹൃദയം.

0: സുബയ്യാ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8891212159.
2: ഓണം കഴിഞ്ഞു, പക്ഷേ വീട്ടിലെ AC വാങ്ങാനുള്ള പ്ലാൻ മാറ്റിവെക്കണം.
3: കാരണം
2: മൈ ജിയിൽ ഇപ്പോഴും AC ക്ക് മികച്ച ഓഫർ ഉണ്ട്.
3: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ.
2: AC ക്ക് വമ്പിച്ച വിലക്കുറവും മറ്റ് ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും.
3: ഫിനാൻസ് പർച്ചേസിൽ 30,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഇന്ന് മാത്രം, രാത്രി 12 മണി വരെ.
2: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം, മൈ ജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
4: ഇനി ആവണി മൽഹാർ പാടിയ ഗാനം കേൾക്കാം. ജോ പോളിന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം. ചിത്രം കുമാരി.

0: കോഴിക്കോടിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: ഇവിടെ ഭഗവതി എവിടെയുള്ള?
3: അത് എല്ലായിടത്തും ഉണ്ടല്ലോ.
2: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
3: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
2: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: ഇനി വിനീത് ശ്രീനിവാസനും മൃദുല വാര്യരും പാടിയ ഗാനം ചിത്രം ഓർമ്മയുണ്ടോ ഈ മുഖം. ഈ ഗാനത്തിന്റെ വരികൾ വിനീത് ശ്രീനിവാസൻ, സംഗീതം ഷാൻ റഹ്മാൻ.

ചലച്ചിത്രഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. പകലും രാത്രിയും ഒന്നിക്കുന്ന ത്രിസന്ധ്യ ഒരു ദിവസത്തിന്റെ നന്മകൾക്ക് വിളക്ക് കൊളുത്തിയും പ്രാർത്ഥന ചൊല്ലിയും പ്രപഞ്ചത്തോട് നന്ദി പറയുന്ന സമയം. എല്ലാ ശ്രോതാക്കൾക്കും സന്ധ്യാഗീതത്തിലേക്ക് സ്വാഗതം. ആദ്യം എ വി വാസുദേവൻ പൊറ്റിയുടെ രചനയ്ക്ക് ജയവിജയയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം.

0: சிவகாமி அலுமினியம் கம்பெனி. அலுமினியம் பாத்திரங்கள், ஸ்டீல் பிரசன்டேஷன் ஐட்டம்ஸ், விஜய் பிராண்டட் அலுமினியம் பாத்திரங்கள், கூடாது ஹோட்டல் கல்யாண ஆவசியங்களுக்குள்ள பாத்திரங்களும் ஹோல்சேல் அண்ட் ரீட்டைல் விலைக்கு. சிவகாமி அலுமினியம் கம்பெனி, சாலா.
1: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ളൊരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളും വാങ്ങണം.
2: അത്രേ ഉള്ളൂ, നമുക്ക് വാങ്ങാലോ.
1: MRT തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരൂ.
3: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി ദർശനവും.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
6: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
9: സന്ധ്യാഗീതത്തിൽ ഇനി റവറൻഡ് സിസ്റ്റർ ആനി ഡി എമ്മിന്റെ രചനയ്ക്ക് MJ തോമസിന്റെ സംഗീതത്തിൽ ജാനകി പാടിയ ഗാനം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. നഗരവീഥികളിൽ ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോക്ഭവനിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിലാണ് സമാപിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ ഏറ്റവും ആകർഷകം. ഘോഷയാത്ര ആസ്വദിക്കാൻ ഉച്ചയോടെ തന്നെ ജനങ്ങൾ റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരുന്നു. 69 ഫ്ലോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് ഘോഷയാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. നാടൻ കലകളും തനത് രൂപങ്ങളും ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയിലുണ്ട്. ഇതര സംസ്ഥാനക്കാരുടേത് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്.
0: ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. ജലമേളയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
2: This Aranmula Uttaratadi Vallamgali festival associated with Onam celebrations is a glorious symbol of Kerala's rich cultural heritage, devotion and timeless tradition. No other state in this country is being called as the God's own country. That is Kerala, that we all are proud of it.
0: മന്ത്രി മോൻസ് ജോസഫ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, റോജി എം ജോൺ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പമ്പാ നദിയിൽ നടക്കുന്ന ജലമേളയിൽ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പമ്പയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി മത്സരവള്ളംകളി അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നു കഴിഞ്ഞു. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ബി ബാച്ചിന്റെ മത്സരവള്ളംകളിയും പിന്നീട് എ ബാച്ചിന്റെ മത്സരവള്ളംകളിയുമാണ് പൂർത്തിയായിട്ടുള്ളത്. പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ 1500 മീറ്റർ ദൂരത്തിലാണ് വള്ളംകളി നടക്കുന്നത്. വേഗതയ്ക്കൊപ്പം വള്ളപ്പാട്ടും വസ്ത്രധാരണവുമൊക്കെ മത്സരവിജയികളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെ പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് ആലപ്പുഴയിലെത്തിയ അദ്ദേഹം കേരളകൗമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്തു. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണം അദ്ദേഹം നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 ഭാഗമായ കർമ്മ പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിന് രാജ്യത്ത് മികച്ച പ്രതികരണം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണ വാക്യങ്ങളും ഗാനങ്ങളും ഉൾപ്പെടെ തയ്യാറാക്കി നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹമാധ്യമത്തിൽ പങ്കുവെക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
4: നശാമുക്ത ഭാരത് പവർഫുൾ സ്ലോഗൻ ബാ സക്തേ യംഗ് മ്യൂസിഷ്യൻസ് ഏസെ സോങ്സ് ബാ സക്തേ ജിൻമെ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡൻസ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലേ ഷോർട്ട് പ്ലേസ് ലിഖ സക്തേ ഹമാരേ ദേശ് മേ ബെഹതരീൻ കണ്ടെന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാഓ മേ ഏസാ കണ്ടെന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ
0: 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ ഇന്ത്യ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ ബഹിരാകാശം വരെ ഉയർത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പുതിയ ശക്തി പകരുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി നാടിന്റെ മുഖച്ഛായ തന്നെ ഇതിലൂടെ മാറ്റാനാകുമെന്നും വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ഒലി ദരാജലി ഡെസ്ലി പുരസ്കാരമാണ് താഷ്കന്റിൽ നടന്ന ചടങ്ങിൽ ഉസ്ബെക് പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവ് സമ്മാനിച്ചത്. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഖനനം, ആയുർവേദം, വിനോദസഞ്ചാരം, ഉന്നത വിദ്യാഭ്യാസം, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ മോദി ഇന്ന് ഉഭയകക്ഷി ചർച്ചയും നടത്തി. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും അടക്കം കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവറാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ ബാറുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്നാണ് നടപടി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 760.

0: 48 2500-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിന്റെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് പോയ 19 മലയാളികൾ ഉൾപ്പെടുന്ന 23-അംഗ സംഘം ഇന്നലെ രാത്രിയോടെ കാഠ്മണ്ഡുവിലെത്തിയതായി നോർക്ക അറിയിച്ചു. കൈലാസ ദർശനം പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെ 6-അംഗ സംഘവും ഇന്ന് വൈകുന്നേരത്തോടെ കാഠ്മണ്ഡുവിലെത്തും. കാഠ്മണ്ഡുവിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ 44 പേരടങ്ങുന്ന മറ്റൊരു സംഘം നാളെ രാവിലെ കോഴിക്കോട് മടങ്ങിയെത്തും. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെട്ട 52 പേരിൽ 45 പേരും സുരക്ഷിതരാണ്. 7 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺ സംഗമവും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഉദ്ഘാടനം ചെയ്യും. വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP തൂഫാൻ വാരിയർ ഡിക്ലറേഷനും MK രാഘവൻ MP തൂഫാൻ ബാഡ്ജ് വിതരണവും നിർവഹിക്കും. പത്മശ്രീ മീനാക്ഷി അമ്മ ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തൂഫാൻ ബാഡ്ജ് സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം 5 ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ S. അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9.
2: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് മൻ കി ബാത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് ആരംഭിച്ചത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെ കുറിച്ചാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്നാദ്യം പരാമർശിച്ചത്. മുംബൈയിലുള്ള കൃഷ്ണ ശേഷാദ്രിയാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ചോളരാജവംശം, പല്ലവരാജവംശം, കശ്മീരിലെ കർക്കോട്ട രാജവംശം തുടങ്ങി രാജ്യത്ത് നിലനിന്നിരുന്ന മഹത്തായ സാമ്രാജ്യങ്ങളെക്കുറിച്ച് വെബ്സൈറ്റ് അറിവ് പകരുന്നു. കൃഷ്ണ ശേഷാദ്രിക്ക് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആശംസകൾ നേർന്നു. ചരിത്രം പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരാനും ചരിത്രത്തെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനുമാണ് കൃഷ്ണ ശേഷാദ്രി ലക്ഷ്യമിട്ടത്. കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് എന്ന പ്രചാരണം ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം നടക്കുകയാണെന്നും ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഈ ദൌത്യത്തിന്റെ ഭാഗമാകുകയാണ്. രാജ്യത്തെ യുവാക്കളുടെ ആരോഗ്യം, അവരുടെ സന്തോഷം, ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
3: നശാ മുക്ത് യുവ ഫോർ വികസിത് ഭാരത് ഈ അഭിയാൻ ഈ സമയം പൂരെ ദേശമേ തേജി സെ ആഗെ ബഡ് റഹാ ഹൈ. ഇസ്കാ ലക്ഷ്യ ബിൽക്കുൽ സാഫ് ഹൈ. നശാ മുക്ത് യുവ, ഡ്രഗ് ഫ്രീ ഇന്ത്യ. ബഹുത് സാരെ ലോഗ് വിശേഷകർ ഹമാരി യുവ ബഹുത് ബഡി സംഖ്യ മേ ഇസ്കാ ഹിസ്സ ബൻ രഹേ ഹൈ. ആഖിർ യഹ് ഭാരത് കേ യുവാവോ കി ഹെൽത്ത്, ഉൻകി ഹാപ്പിനെസ് ഔർ ഉജ്ജ്വല ഭവിഷ്യ കേ ലിയേ ഹി ഹമാരാ സാമൂഹിക സങ്കൽപ്പ ഹൈ.
2: ലഹരി അടിമത്തം ഒരാളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ലഹരിക്കെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടതായും ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി

0: മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന ഭീതി സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനവും ദേശീയ ബഹിരാകാശ ദിനവും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്നു. ഹർഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കി. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതും ഈ വർഷത്തെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കി മാറ്റിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ലെന്നും ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻ പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയരുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ഗഹനമാകുന്നതായും അറിയിച്ചു.
1: ഇസ് സാൽ സൂര്യപഥ് തിരംഗയുടെ ജരിയെ ഹമാര തിരംഗ ദുനിയ ഭർ കി ഏക് അനോഖി യാത്ര പർ നിക്ല. ഫിജി കേ സുവാ മേ സൂരജ് കി പെഹലി കിരൺ കേ സാത്ത് തിരംഗ ഫഹരായ ഗയ. ഇസ്കേ ബാദ് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഓർ ഫിർ അമേരിക്ക കേ സാൻ ഫ്രാൻസിസ്കോ തക് തിരംഗ ലഹരാതാ ഗയ.
0: രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പിഎം സ്വാനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണെന്നും പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണെന്നും അദ്ദേഹം അറിയിച്ചു. പിഎം സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പിഎം സ്വനിധി യോജന കി ലാഭാർത്ഥിയോ മേ കരീബ് 46% മഹിളയെ ഹൈ യാനി ദേശ്ഭർ മേ ലഗ്ഭഗ് 35 ലാഖ് മഹിളയെ ഇസ് യോജന സെ ജുഡ്കർ അപ്നെ കാരോബാർ കോ ആഗേ ബഢാ രഹി ഹൈ. ജബ് ഏക് മഹിള കാ കാരോബാർ ബഢ്താ ഹൈ തോ ഉസ്കേ സാത്ത് പൂരേ പരിവാർ കാ ഭവിഷ്യ ആഗേ ബഢ്താ ഹൈ ഓർ മഹിള കേ ഭീതർ ആത്മവിശ്വാസ് ഓർ മജ്ബൂത് ഹോതാ ഹൈ.
0: ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റരൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: സ്വച്ഛതാ കി ഏക് ബഹുത് ബഡി ഖൂബി ഹോതി ജബ് കിസി ജഗഹ് കോ സ്വച്ഛ രഖ്നേ കാ സങ്കൽപ്പ് വഹാ കേ ലോഗോ കാ അപ്നാ സങ്കൽപ്പ് ബൻ ജാതാ ഹൈ തോ ബദലാവ് കേവൽ സാഫ് സഫായി തക് സീമിത് നഹി രഹതാ ഇസ്സേ ഉസ് ജഗഹ് കി പൂരി പെഹചാൻ ഹി ബദൽ ജാതി ഹൈ. ദേശ് കേ അലഗ് അലഗ് ഹിസ്സോ മേ സ്വച്ഛതാ കേ ലിയേ ഐസേ പ്രയാസ് ഹമേ നിരന്തർ പ്രേരണാ ദേതേ ഹൈ.
0: രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തിസാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ഉപഗ്രഹ സാങ്കേതിക വിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു.
1: ആജ് ഹമാരി ബേട്ടിയോ കേ സപ്നോ കി ഉഡാൻ ധർത്തി സേ നികൽകർ അന്തരിക്ഷ് തക് പഹുഞ്ച് രഹി ഹൈ ഓർ ആപ്കോ യഹ് ജാൻകർ ഗർവ് ഹോഗാ കി ഭാരത് ഐസേ സപ്നേ ദേഖ്നേ വാലി ദുനിയാ കി ഹസാരോ ബേട്ടിയോ കോ ഏക് സാത്ത് ജോഡ് രഹാ ഹൈ. ഇസ് പ്രയാസ് കാ നാം ഹൈ മിഷൻ ശക്തി സെറ്റ്.
0: രാജ്യത്ത് 23 ആരംഭിച്ച മിഷൻ ശക്തി സാറ്റിന്റെ രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ പൂർണ്ണ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു ഉപഗ്രഹം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയയ്ക്കാനുള്ള തയ്യാറെടുപ്പ്

0: പണിതിലൂടെ നടക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ചാളുകൾക്ക് മാത്രമറിയാമായിരുന്ന ഈ പഴം ഇന്ന് തേൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്കും അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വരദരാജനെയും തമിഴ്നാട്ടിലെ ചന്ദ്രശേഖറിനെയും കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ഇന്ന് നിരവധി പേർ അവോക്കാഡോ കൃഷിയിലേക്ക് കടന്നുവരുന്നതായും അറിയിച്ചു. സെപ്റ്റംബറിൽ ജന്മാഷ്ടമിയും വിശ്വകർമ്മപൂജയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദീപാവലിയും ആഘോഷിക്കാനിരിക്കെ ഭാരതത്തിൽ നിർമ്മിച്ച സാധനങ്ങൾ തന്നെ വീടുകളിലേക്ക് വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെക്കുറിച്ച് മൻ കി ബാത്തിലേക്ക് എഴുതാനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് അവസാനിപ്പിച്ചത്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: പ്രതീക്ഷ കൈവിടരുത്. ഓരോ പുലരിയും പുതിയ അവസരങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് എന്ന സത്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. പതിവ് പോലെ ഇന്നാദ്യം ഒരു ചോദ്യമാണ്. IISR സുരസ എന്നത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിൻ്റെ ശരിയുത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ അവസാനം ഇതിൻ്റെ ഉത്തരം പറയാം. അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ശ്രോതാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോഷകത്തോട്ടത്തിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ന്യൂട്രൻ റിക്വയർമെന്റ് പെർ ഡേ എന്തുവാണ് ശുപാർശ?
3: ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നതനുസരിച്ച് അഡൽട്ടിന് ഒരു ദിവസം 300 മുതൽ 350 ഗ്രാം ആണ് നമുക്ക് പച്ചക്കറികളും അതുപോലെ അത്യാവശ്യം ഫലവർഗ്ഗങ്ങളും ആവശ്യമുള്ളത്. അപ്പം അതിൽ 300 മുതൽ 350 ഗ്രാമിൽ തന്നെ നമുക്ക് ഏകദേശം 100 ഗ്രാമോളം ഇലക്കറികളും അതുപോലെ 100 ഗ്രാമോളം കിഴങ്ങ് വർഗ്ഗ പച്ചക്കറികളും കഴിക്കുന്നതിന് ആവശ്യമാണ്. അതേപോലെയാണ് 100-150 ഗ്രാമോളം ഫലവർഗ്ഗങ്ങളും നമ്മുടെ പോഷകത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നമ്മൾ 100 ഗ്രാം പോലും നമ്മൾ ഒരു ദിവസം ഭക്ഷിക്കുന്നില്ല ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ ശുപാർശ പ്രകാരം.
2: ഫാക്റ്റ് അതാണ്.
3: അതെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തണം. ആ രീതിയിലാണ് നമ്മൾ എല്ലാ വീടുകളിലും കൃഷിവകുപ്പായാലും കാർഷിക സർവകലാശാലയായാലും വീട്ടിലൊരു പോഷകത്തോട്ടം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്.
2: മാഡം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ആ നമസ്കാരം, പറഞ്ഞോളൂ.
4: ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഗുരുക്കമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മേഴ്സി ജോസഫ് ആണ്.
2: ഹാ മേഴ്സി മാഡം, ചോദിച്ചോളൂ. സുഷ മാഡം നമ്മോടൊപ്പം ഉണ്ട്.
3: മാഡം നമസ്കാരം.
4: ഞാൻ വിളിച്ചത് സാർ, പിന്നെ ഞാൻ ചെറിയൊരു തരം കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ജൈവ വളം ഉണ്ടാക്കുന്നുണ്ടല്ലോ വീട്ടില്, രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പഴത്തൊലിയും നമ്മുടെ ചായച്ചണ്ടിയും കൂടെ ചേർത്ത് നമ്മുടെ ഇനോക്കുലം എല്ലാം ഇട്ട്

0: അതൊരു വളമാക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ മുട്ടത്തോട് പൊളിച്ച് ചേർത്ത് അതൊരു വളമാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പരീക്ഷണത്തിൽ അത് കായ്ഫലങ്ങൾ ഉണ്ടാകാനും പൂക്കളൊക്കെ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. എനിക്കപ്പോ ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് സെയിൽ ചെയ്യാനും, പിന്നെ ഞാൻ നന്നായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കതൊന്ന് കമേഴ്സ്യൽ ആയിട്ട് ചെയ്യാനും എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം.
1: മാഡം ഉണ്ടാക്കുന്ന ജൈവവളങ്ങളാണെങ്കിലും വൈൻ ആണെങ്കിലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃഷിഭവനും കൃഷിവകുപ്പിന്റെ നല്ല രീതിയിൽ സഹായ സഹകരണങ്ങളുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉണ്ട്. അപ്പൊ മാഡം അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ കൃഷി ഓഫീസർ നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ തരും എങ്ങനെയാണ് അത് വിൽക്കേണ്ടത്. അപ്പൊ മാഡം ചെയ്ത വളത്തിന് നല്ല പോഷകാംശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? അത് ടെസ്റ്റ് ചെയ്തായിരുന്നോ? അതൊന്നും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അതെ, വിൽപ്പനയ്ക്ക് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് അംഗീകൃത ഒരു ലാബിൽ കൊടുത്ത് കാർഷിക സർവകലാശാലയുടെ കൃഷിവകുപ്പിന്റെയോ ജൈവവളം ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളുണ്ട്. അപ്പൊ അവിടെ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിലുള്ള പോഷക ഗുണങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ലേബൽ അറ്റാച്ച് ചെയ്ത് വേണം മാഡം അത് വിൽക്കാൻ ശ്രമിക്കേണ്ടത്.
0: ഓക്കെ. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഞാൻ ഈ വളം ഉപയോഗിച്ച് എന്റെ ഈ തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ കൃഷി ഉണ്ട്. പക്ഷെ എനിക്ക് സഫീഷ്യന്റ് ആയിട്ട് വില കിട്ടാറുള്ളൂ. ചില സമയത്ത് എനിക്ക് കൊടുക്കാനും കഴിയാറില്ല. ചില സമയം പയറൊക്കെ ഒത്തിരി ഉണ്ടാകുമ്പോൾ അതെനിക്ക് നശിച്ചു പോയാ. അപ്പൊ അതിന്റെ ഒരു ഹെൽപ്പും കൂടെ എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞാലും നന്നായിരുന്നു.
1: അത് നമുക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് കേട്ടിട്ടുണ്ടോ? VFPCK കൃഷിവകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. അതെ, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ചെറിയ അവർക്ക് മാർക്കറ്റുകളുണ്ട്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ മാർക്കറ്റുകളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി നമുക്ക് വിറ്റ്, അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ചെയിൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾക്ക് കൃഷിഭവനുമായിട്ടും ബന്ധപ്പെടുക, അല്ലെങ്കിൽ VFPCK ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് ചെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അവിടെ കൊണ്ടുപോയി നമുക്ക് വിൽക്കാൻ സാധിക്കും.
2: അപ്പൊ ഇവിടെ വേറെ ഒരു സജഷനും കൂടെ ഉണ്ട് മാഡം. ഒത്തിരി കർഷകരുടെ കാർഷിക കൂട്ടായ്മകളുണ്ട് കേട്ടോ, ജൈവ കർഷകരുടെയൊക്കെ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ കൂടെ മാഡം കൂടിയാൽ അവർക്ക് കസ്റ്റമേഴ്സും ഉണ്ട്. ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ, നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറിയൊക്കെ ആവശ്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടാറില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ കൂടെ കൂടിയാലും മാഡത്തിന് ഇത് വിൽക്കാൻ സാധിക്കും.
0: ഞാനങ്ങനെ ഒന്ന് കൂടാൻ തോന്നിച്ചു സാർ, മുട്ടതയുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവരിങ്ങനെ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അവർ വിളിച്ചു, അവർ പിന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തു. എനിക്ക് കുറച്ച് ഈ വാഴ പഴം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ
2: എന്തായാലും നല്ല കാര്യം മാഡം, വിളിച്ചതിന് വളരെ നന്ദി മാഡം. ഇപ്പം ഈ കർഷകർ പറഞ്ഞ മാതിരി തന്നെ വീട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഡിമാൻഡ് ഒത്തിരി ഉണ്ട്, ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട്.
1: പക്ഷെ അത് അവർക്ക് അറിയില്ല, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. നമുക്ക് എന്തായാലും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും കൃഷിഭവനുകളുണ്ട്. അപ്പം അതായത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു സ്ട്രാറ്റജി നമുക്ക് കാണിച്ചു തരും
2: എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പോഷകത്തോട്ടം ഇതുമാതിരി തന്നെ കുറച്ച് നമ്മളൊന്ന് വിപുലീകരിച്ച് ചെയ്താൽ നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പോഷകത്തിന്റെ കൂടെ തന്നെ ഒരു ഇൻകമും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും, കാരണം നമുക്ക് ആ വീട്ടാവശ്യത്തിന് മിക്കവാറും നമുക്ക് അത് എക്സസ് ആയിരിക്കും, പ്രൊഡക്ഷൻ എക്സസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ അയൽവാസികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ പറ്റുന്ന സഹായികൾക്കോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് പ്ലാൻ ചെയ്ത് തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം മുൻനിർത്തി സ്റ്റാഗേർഡായിട്ട് പ്ലാനിങ് ഒക്കെ നടത്തി ഘട്ടംഘട്ടമായിട്ട് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു മാർക്കറ്റും കണ്ടുപിടിച്ച്
2: വരുമാന മാർഗം,
1: പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗവുമാണ്. എല്ലാവർക്കും ഡിമാൻഡ് ഉണ്ട്.
2: മാഡം, നമ്മൾ ഈ പോഷകാഹാരത്തിന് വേണ്ടിയുള്ള തോട്ടം പ്ലാൻ ചെയ്യുമ്പം ഒരു ചെറിയൊരു ഫാമിലിയാന്ന് വിചാരിച്ചു, 4-member family ആണെങ്കിൽ അപ്പം എത്ര സ്ഥലം വേണം? നിങ്ങൾ എന്തുവാണ് ശുപാർശ ചെയ്യുന്നത്?
1: കാർഷിക സർവകലാശാലയുടെ ശുപാർശ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെമ്പറിന് 1.5 cents എന്നാണ്. ആ ആൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളുടെ കണക്കിൽ 1.5 cents ആണ്. അപ്പോൾ ഒരു 4-member family 2 cents മുതൽ 3 cents വരെയുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമുക്കിപ്പോൾ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ പുരയിടം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം, അല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷിയായിട്ടും
2: ചെയ്യാൻ സാധിക്കും. പക്ഷെ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിനൊരു പ്രോപ്പർ പ്ലാൻ വേണമായിരിക്കുമല്ലോ, ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
1: അപ്പോൾ ഇത് നമ്മളൊരു പോഷകത്തോട്ടം ലേ ഔട്ട് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പം അതുകൊണ്ട് തന്നെ ഉയർന്ന തവാരണകൾ, ഒരു 8 മുതൽ 10 ഉയർന്ന തവാരണകൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുക. അപ്പം തവാരണകളുടെ ഒരു നീളം 1 മുതൽ 1.5 meter നീളവും അതേപോലെ തന്നെ 1.5 meter വീതിയുമുള്ള തവാരണകൾ എടുക്കാൻ ശ്രമിക്കുക. അതൊരു ഒരു 15 മുതൽ 20 centimeter ഉയർത്തി തവാരണകൾ. അതുപോലെ തന്നെ ചാലുകൾ നമ്മൾ കൊടുക്കണം, കാരണം അധിക ജലം കാരണം എപ്പോഴും നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ 6 മുതൽ 8 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ സ്ഥലം, പോഷകത്തോട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പ്ലാൻ ചെയ്യേണ്ടത്.
2: സൗത്ത് വെസ്റ്റ് അങ്ങനെ ഒരു ഡയറക്ഷനിൽ,
1: അതെ, നമ്മൾ അതിന് നമ്മളിപ്പോ ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കണം. 5 മുതൽ അല്ലെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പ്ലാൻ വേണം. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം. പിന്നെ മണ്ണ്, ആദ്യം തന്നെ മണ്ണ് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ തന്നെ നമുക്ക് മണ്ണിന്റെ ഒരു അമ്ലത്വത്തിന്റെ ഒരു ലെവൽ അറിയാൻ പറ്റും. അതനുസരിച്ച് കുമ്മായമോ ഡോളമൈറ്റോ നമ്മൾ, അപ്പോൾ ആദ്യം മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി കളകളൊക്കെ നീക്കി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് 1 സെന്റിന് 1 കിലോ എന്നുള്ള കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തവാരണകളെല്ലാം പിടിച്ച് ചാലുകൾ കീറി ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും പലരും ഫലവർഗ ചെടികളായ പപ്പായ വാഴയൊക്കെ നമ്മുടെ പോഷകത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സൈഡുകളിലൊക്കെ ഈ മുരിങ്ങയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു
2: പോഷകത്തോട്ടത്തില്,
1: വളരെ ന്യൂട്രീഷ്യസ് ആണ്, കാൽഷ്യം റിച്ച് ആണ്, വൈറ്റമിൻസ് റിച്ച് ആണ്. അതുപോലെ തന്നെയാണ് കറിവേപ്പില. കറിവേപ്പില മലയാളികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ വിഷാംശം അടിച്ചു വരുന്ന ഒരു പച്ചക്കറിയാണിത്.
2: അപ്പൊ സ്വന്തം അത് നമ്മൾ തന്നെ ചെയ്താൽ സുരക്ഷിതമായുള്ള നമുക്കത് ഉപയോഗിക്കാൻ
1: സാധിക്കും.
2: നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറി തിരഞ്ഞെടുക്കുമ്പോൾ മാഡം പറഞ്ഞ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. മുരിങ്ങയിലയുണ്ട്, മുരിങ്ങയില നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ നടുമ്പം തോട്ടത്തിന്റെ ഏത് ഭാഗത്തിലായിരിക്കണം?
1: നമ്മളിപ്പോ ഒരു തോട്ടം പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്പിലാവുമ്പോൾ സൈഡുകളിലും വശങ്ങളിലായിരിക്കണം മുരിങ്ങ ആണെങ്കിലും അതേപോലെ പപ്പായ ആണെങ്കിലും കറിവേപ്പാണെങ്കിലും. പ്രത്യേകിച്ച് ഒരു വടക്ക് സൈഡും അതുപോലെ തന്നെ പടിഞ്ഞാറ് സൈഡും പന്തൽ വിളകളാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം നമ്മള് ഈ പറഞ്ഞ കറിവേപ്പില ആണെങ്കിലും പപ്പായ മുരിങ്ങ പോലെയുള്ള ചെയ്യേണ്ടത്.
2: പിന്നെ പന്തലിടുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ അടിയിലത്തെ സ്ഥലവും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെ? കുറച്ച് ഷേഡ് ലവിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ
1: തുടക്കത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ ഈ പന്തലിൽ കയറി കൂടുതൽ അത് പടർന്നു വരുമ്പോൾ അതിനനുസരിച്ച് വെയിൽ ഉള്ളിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരും. തുടക്ക സമയങ്ങളിൽ നമുക്ക് ചീര പോലെയുള്ള ചെറിയ ചെറിയ
2: എളുപ്പം
1: കിട്ടുന്ന ചെയ്യാൻ സാധിക്കും.
2: മാഡം, ഒരു ലിസ്ണറും കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ,
3: ഹലോ സാർ, നമസ്കാരം.
2: നമസ്കാരം, പറഞ്ഞോളൂ സാർ, ആരാണ് സംസാരിക്കുന്നത്?
3: സാർ, ഞാൻ മലയിൽ കൊത്തിയ അനിൽകുമാറാണ്.
2: ആ പറഞ്ഞോളൂ അനിൽജി.
3: ടെറസിന്റെ മുകളില് ഈ മലക്കറികൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഒരു ദിവസം നമ്മൾ അതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് വാടിയില്ല. ആ സമയം നമ്മൾ കറയില വെക്കുന്നതാണെങ്കിൽ അത് വാണം. അവരെ അത് നമ്മളൊരു ദിവസം നമ്മൾ ആ വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് ഈ 2 ദിവസം ഇല്ലെങ്കിൽ ഈ മൊത്തം നശിച്ചു പോവുക. അങ്ങനെ അതിന് ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വന്നാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു തണുപ്പ് കിട്ടാനുള്ള മാർഗം ടെറസിന്റെ മുകളിലാണ്. കാരണം നല്ല വെയിലുള്ള സ്ഥലമാണ് ടെറസിനുള്ളവർക്ക്. പിന്നെ ഈ മലക്കറികളിലല്ല, ഈ കാന്താരിയൊക്കെ ഉള്ളത് ഏകദേശം നല്ല ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി വെള്ള പൂക്കറി പോലെ ഒരു സംഭവം ഉണ്ട്. ഇരിക്കും കമ്പ്ലീറ്റ് ആയി അതിന്റെ തണ്ട് മൊത്തം ഉണങ്ങിക്കഴിഞ്ഞിട്ട് കുറയാണ്. അങ്ങനെ എനിക്ക്
1: സാർ പറഞ്ഞ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ജലസേചനത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? ജലസേചനം കൊടുക്കുന്നുണ്ടാവും, അല്ല വെയിലുള്ള സമയത്ത് ടെറസ് ഭാഗവും കൂടെ ആവുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന സ്ഥലമാണല്ലോ. അപ്പോ അതെ അതെ, അത് നമുക്ക് അതിനൊരു പ്രതിവിധി നമുക്ക് തിരിനനയോ അല്ലെങ്കിൽ തുള്ളി നന ചെറിയ ഇപ്പോ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് വേരുപടലത്തിലേക്ക് മാത്രം വെള്ളജലം കൊടുക്കുക, അപ്പൊ അധിക ജലം ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യില്ല. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ടല്ലോ നമ്മൾ, ലംബകൃഷി രീതിയിൽ ചെയ്യുമ്പോൾ തിരിനന അതുപോലെ ഈ രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോൾ ഒരു പരിധിവരെ ആ വേരുപടലത്തിൽ ജലം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും.

0: ഉണ്ടല്ലോ നമ്മളെ വളർച്ചാ മാധ്യമത്തിൽ അത് കൂടുതൽ ഉൾപ്പെടുത്തുക. ചരിച്ചോർ കമ്പോസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ, അതുപോലെ കരിയിലകൾ, പിന്നെ എപ്പോഴും മൾച്ച്, അതായത് പൊതയിടാൻ ശ്രമിക്കുക. ഇപ്പം ചട്ടികളാണെങ്കിലും ഗ്രോ ബാഗ് ആണെങ്കിലും മുകളിൽ പൊതയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബാഷ്പീകരണം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പം പല കർഷകരും പറയാറുണ്ട്, അത് അവർ മാവ് പ്ലാവൊക്കെ ഉള്ള വീടുകളിലൊക്കെ കരിയിലകൾ ശേഖരിച്ച് വെക്കും, ചാക്കുകളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ മൾച്ചിങ് പർപ്പസിന്, അതായത് നമ്മുടെ ആവരണ പൊതയിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഷെയ്ഡ് നെറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചെയ്യുന്നവരുണ്ട്. ഭയങ്കരമായ മഴയുള്ള കാലാവസ്ഥയിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷെ വെയില് നമുക്ക് സൂര്യപ്രകാശം ആവശ്യമുള്ള വിളകൾക്ക് ആ രീതിയിൽ ഒരു ഓപ്പൺ സിറ്റുവേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ്, അപ്പൊ അത് സൂര്യപ്രകാശം കൂടുതൽ ആവശ്യമുള്ള വിളകളെ പുറത്തും അത് കുറഞ്ഞ് പാർഷ്യലായിട്ട് ആവശ്യമുള്ളതിനെ ഉള്ളിലും വെക്കുന്ന രീതിയിൽ ചെയ്യാനായി പറ്റത്തുള്ളൂ.
1: പിന്നെ കാന്താരിയുടെ
0: കാന്താരിയുടേത് ഇപ്പൊ ലക്ഷണം പറഞ്ഞത് മനസ്സിലാക്കിയത് വെള്ളീച്ച, ഇലകളുടെ അടിയിലാണെങ്കിൽ അത് വെള്ളീച്ച ആയിരിക്കും, അല്ലെങ്കിൽ മീലി മൂട്ടകളാണോ അതിന്റെ തണ്ടിലാണോ ഇലകളിലാണോ എന്ന് അറിയില്ല. അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അതെ, അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അപ്പൊ നമുക്കൊരു ജൈവ നിയന്ത്രണ മാർഗമായിട്ട് വെർട്ടിസീലിയം അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി എന്നൊരു ജൈവ നിയന്ത്രണം അതുണ്ട്, ഉപാധിയുണ്ട്. അത് നമ്മൾ എല്ലാ കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളും കർഷക സർവകലാശാലയുടെ സ്ഥാപനങ്ങളിലൊക്കെ കിട്ടും. അത് മേടിച്ച് നമുക്കൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കുന്ന നല്ലതായിരിക്കും. അതെ, പിന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ തൈ വെക്കുമ്പോൾ തന്നെ മഞ്ഞക്കെണി നീലക്കെണി പോലെയുള്ള കെണികൾ വെക്കാം. അതെ അതെ,
1: ശരി. വിളിച്ചതിന് വളരെ നന്ദി സാർ വിളിച്ചതിന്. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് മാനേജ്മെന്റൽ പ്രാക്ടീസസ് നമുക്ക് ചെയ്ത് തന്നെ മതിയാവും. ഇപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ പോഷക

0: അല്ലെങ്കിൽ തന്നെ നമുക്ക് വിത്ത് വാങ്ങി, നല്ല ഇനം ഗുണമേന്മയുള്ള വിത്തുകൾ വാങ്ങി പാകി മുളപ്പിച്ച് നമുക്ക് തൈകളായിട്ട് ഉപയോഗിക്കാം. അത് രോഗപ്രതിരോധ ശേഷിയുള്ള തൈകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്.
1: പിന്നെ ഹൈ യീൽഡിംഗ് ആണെങ്കിലും കുറച്ച് ചെറിയ സ്ഥലത്താണെങ്കിൽ നമുക്ക് അധികം വിളവ് കിട്ടാൻ
0: സാധ്യതയുണ്ട്. അതെ അതെ. അപ്പൊ കൂടുതലും നമുക്ക് കൃഷിവകുപ്പിന്റെ സ്ഥാപനങ്ങളൊക്കെ ഹൈ യീൽഡിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്.
1: മേഡം ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: ഞാൻ രാജലക്ഷ്മിയാണ്, കൊല്ലത്തുനിന്ന്.
1: പറഞ്ഞോളൂ.
2: രണ്ട് സംശയങ്ങളുള്ളത്. തക്കാളിയിലെ ദ്രുതവാട്ടം കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ നത്തി ജാമ്പ പോലുള്ള ജാമ്പയുടെ കായ്ക്കകത്ത് നല്ല കായ്ച്ച ശല്യം കൊണ്ടാവാം, പുഴു കേടാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ ചില സീസണില്

0: ബാക്ടീരിയകൾക്ക് ഫലപ്രദമായിട്ട് സ്യൂഡോമോണാസും പച്ചച്ചാണകവും കൂടെ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണാസും 20 ഗ്രാം, അതുപോലെ ഒരുപിടി പച്ചച്ചാണകവും കൂടെ ചേർത്ത് തുടക്ക സമയത്ത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചൊരു സ്പ്രേ കൊടുത്താൽ ഒരു പ്രൊഫൈലാക്റ്റിക് എന്ന നിലയിൽ അത് നല്ലതായിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ബ്ലീച്ചിങ് പൗഡർ വെച്ചൊന്ന് അണുവിമുക്തമാക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മളൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കി ആ തടത്തിൽ ഒന്ന് ഒഴിച്ച് അടുത്തുള്ള ചെടികൾക്കും അതൊരു രോഗപ്രതിരോധം കൊടുക്കാനായിട്ട് ഫലപ്രദമായിരിക്കും.
1: ഇതിനൊരു
0: അതെ ബ്ലീച്ചിങ് പൗഡർ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയിലേക്ക് തളിക്കേണ്ട, ആ മണ്ണ് ചുറ്റുമുള്ള മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
2: മണ്ണിൽ വരുന്ന രോഗമാണ്,
0: മണ്ണിൽ, അതെ മണ്ണിൽ കൂടെ വരുന്ന രോഗമാണ്. പിന്നെ ആപ്പിൾ ജാമ്പയുടെ പുഴുക്കൾ, അത് ഇപ്പൊ ഒരു കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും പ്രശ്നമാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ അല്ലെ. അപ്പോ ഇത് ശരിക്കും ഫ്രൂട്ട് ഫ്ലൈ നമ്മുടെ പഴയീച്ച കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട് ഫ്ലൈസിനെതിരായിട്ടുള്ള കെണികൾ കിട്ടും, ഫെറമോൺ കെണികൾ കിട്ടും. ഇപ്പൊ മാവിന് മാവിനുള്ള കെണിയുണ്ട്, അതുപോലെ നമ്മള് വളരെ വർഗ്ഗ വിളകൾക്ക് പ്രത്യേകം കെണിയുണ്ട്. അപ്പം
1: അങ്ങനെ
0: ആപ്പിൾ ജാമ്പയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന നമുക്കൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ കാനിസീലിയം അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള മിത്ര ജീവാണു ഇതുണ്ടല്ലോ, കീടരോഗ നിയന്ത്രണ ഉപാധികളുണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ച് അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ച തോറും ഒരു ദിവസം ഒന്ന് തളിച്ചു കൊടുക്കുക, മനസ്സിലായല്ലോ. മറ്റേ ഫെറമോൺ കെണി നമ്മൾ സ്ഥിരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് മാവിനും അതുപോലെ വെള്ളരി വർഗ്ഗ വിളകൾക്കുമാണ്. അത് രണ്ടും പ്രത്യേക തരത്തിലുള്ളതാണ്. വീട്ടിലത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു മോണിറ്ററിംഗ് പറ്റുമല്ലോ ദിവസവും. അത് നമുക്ക് അതും ഫലപ്രദമാണ്. അപ്പൊ അത് ഉറപ്പിച്ച് അതും നല്ലതാണ്. കാരണം ചിരട്ട കെണിയായിട്ടോ ചിരട്ടയില് തൂക്കി അതില് നമുക്ക് പാളയംകോടം പഴം കനം കുറച്ചരിഞ്ഞിട്ട് അതില് ഏതെങ്കിലും ഒരു കീടനാശിനി, പൊതുവെ മാലത്തിയോണാണ് പറയാറുള്ളത്, കുറച്ച് കീടനാശിനി അതിൽ ഒഴിച്ചു വെച്ചാല് ഈ പഴയീച്ചകൾ അതിൽ വന്ന് വീഴും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തുളസി കെണിയായിട്ട് ചെയ്യാം, തുളസിയും ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കീടനാശിനിയും, ആ അതെ, ഏതെങ്കിലും ഒരു കീടനാശിനിയും കൂടെ ഇട്ട് ഈ രീതിയിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ തിരുനെനയുടേത് അവര് ഈ ഗ്ലാസ് ഊൾ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് തിരികൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട്, ഗ്ലാസ് ഊൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. റീപ്ലേസ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് തിരി റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എഫക്റ്റീവ്നെസ് വരില്ല അല്ലേ.
1: മാവില വീട്ടില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ഞാൻ ഒന്നും കത്തിക്കാറില്ല. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മാഡം?
0: നമ്മള് വെർമി കമ്പോസ്റ്റ് കുഴികളിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെർമി കമ്പോസ്റ്റ് കുഴികൾ വീട്ടിലുണ്ടെങ്കിലേ അതിലിട്ട് കൊടുക്കാം. അത് നമ്മുടെ മണ്ണിരകൾ കൊണ്ടാണല്ലോ കമ്പോസ്റ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പല ഇനോ

ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം,

0: DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോയാലോ? ചോദ്യം ഇതായിരുന്നു, IISR സുരസ എന്നത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം, ഇഞ്ചി. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പച്ചക്കറി ആവശ്യത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇഞ്ചി ഇനമാണ് IISR സുരസ. കർഷക പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുത്ത സുരസ നാരു കുറഞ്ഞതും കറികൾക്ക് ഹൃദ്യവും വ്യത്യസ്തവുമായ രുചി പ്രദാനം ചെയ്യുന്നതുമായ ഒരിനമാണ്. അടുക്കള തോട്ടക്കാർക്കും ചെറുകിട കർഷകർക്കും ഇത് അനുയോജ്യമാണ്. ഗ്രോ ബാഗ് കൃഷിക്കും ഈ ഇനം യോജിച്ചതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ശ്രോതാക്കൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. ഡോ

0: ചാർജർ പിന്നീട് വാങ്ങാം, പവർ ബാങ്ക് പിന്നെ, ഇയർബഡ്സ് അടുത്ത മാസം.
1: ഇനി ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് നാർക്ക് 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ.
0: ഇന്ന് മാത്രം രാത്രി 12 മണി വരെ.
1: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം, മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം, യേശുദാസും സുജാതയും പാടിയത് ചിത്രം മേഘം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം, ചിത്രം വെണ്ടർ ഡാനിയൽ, സ്റ്റേറ്റ് ലൈസൻസി.

ഇനി യോധ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ബിച്ചു തിരുമല, സംഗീതം AR റഹ്മാൻ, പാടിയത് യേശുദാസും MG ശ്രീകുമാറും.

0: ആനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയനു നിലയില്ല അമ്പാടി ചെറു തവളക്കുഞ്ഞിന് തലയറ്റം വരെ അയ്യയ്യ
1: തല ഇവിടെ ഇരിക്കുമ്പോ വാലും തനങ്ങല്ലടാ
0: മടികൊടു തടി കിട്ടാൻ ഒരുപിടം നടക്കല്ലടാ
2: മുരുകൈ ഒരുതാം കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം
0: തടിയാ മടയാ വാടാ കുഴിമടിയാ ി ചണ്ടി ചങ്കരി ബോസ്ലി മാർഗിനി ഭഗവതി അടിയനിൽ അടിപോടി നിൽക്കും.

തകിടം മറിയും പൂഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മടയൊരു ചക്കത്തരം ഒരു ചക മനസ്സിന് വേ മടിയിന് വേ യമതടിയ മലമടിയ മടിയ മടയ ഇടിയ പൊടിയ മറുതെ ചെറുതെ ഓടാ പോയി ചെലവിന് ചെല്ലറ വരവിന്

0: ലാപ്ടോപ്പാണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ബിജു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം ചിത്രം കാക്കൂത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ.

0: ടി വി വാങ്ങിച്ചാൽ ബി എം ഡബ്ല്യു പറകരുത്.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യു ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഇനി വയലാർ ശരചന്ദ്രവർമ്മയുടെ രചനയ്ക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം, മധു ബാലകൃഷ്ണനും വൃന്ദ ഷമീഖും പാടിയത്. ചിത്രം വെളിപാടിന്റെ പുസ്തകം.

സൂരജ് സന്തോഷും നീലാരാജൻ പാടിയ ഗാനം, ചിത്രം വാഴ ടു. ഈ ഗാനത്തിൻ്റെ വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം പർവതീഷ് പ്രദീപ്.

ഇനി പത്മിനി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ ടിറ്റോ പി തങ്കച്ചൻ, സംഗീതം ജേക്സ് ബിജോയ്, പാടിയത് ലിബിൻസ് കറയും അശ്വിൻ വിജയനും.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ഇന്നവേറ്റീവ് ഐഡിയാസിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവയിൽ എത്രയോ ഐഡിയകളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യ അവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യമെന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്, www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്.

0: ആ നമസ്കാരം.
1: നമസ്കാരം സാർ. നമസ്കാരം
0: സഹോദര, നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
1: നന്ദി സാർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സാർ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പിന്നീട് എം ബി എ ചെയ്തു, തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
0: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
1: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിൻ്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡംൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷണേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
0: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
1: അതെ സാർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടൻ്റുമായ രാജാക്കന്മാരിൽപ്പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000ഓ 2000ഓ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സാർ. അദ്ദേഹത്തിൻ്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തൻ്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി, അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി, അദ്ദേഹത്തിൻ്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സാർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ, ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും, അതായത് അവരുടെ ഹസ്ബൻഡും, ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിൻ്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി, ത്രിഭുവന മഹാദേവി, ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സാർ.
0: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
1: അതെ സാർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് 2 തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത്, ഈ ടൈമിൽ, ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു, തുടങ്ങിയ

0: സജഷൻസ്. രണ്ടാമത്തേത്, വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ രണ്ട് തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിൻ്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപ്ലോയികളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി, അതൊരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷൻ്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റാകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമേ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ, വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ.
0: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
1: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും

ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിൻ്റെ പിടിയിലാക്കുന്നില്ല, അതിൻ്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിൻ്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിൻ്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ

നഷാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർ ഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാലിപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാ

കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിൻ്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും രോഹനും ബാഗുകളെടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിൻ്റെയും ജനപങ്കാളിത്തത്തിൻ്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ ആയിരക്കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിലേർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതുകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി വർദ്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഫേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021 ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തൻ്റെ ഈ ഹോബി മുന്നോട്ട് കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ

യാത്ര നമ്മോട് പറയുന്നത് ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിൻ്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിൻ്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ സ്ത്രീകൾ കാടിൻ്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന് ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിൻ്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായൊരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധായ് യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2-ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണ്ണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിൻ്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണ്ണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നൊവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു.
അതായത്

0: നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിൻ്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിൻ്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തൻ്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിൻ്റെ അഭിപ്രായത്തിൽ സത്യജിത് റേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത് റേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാൻത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തൻ്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിൻ്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിൻ്റെ വീടിൻ്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയേ രാജ്കോർ ബേൻ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിൻ്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിൻ്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകളുണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങളയക്കുന്ന അനുഭവം രാജ്യത്തിൻ്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ഓണം കഴിഞ്ഞു, ഇനി ഷോപ്പിംഗ് ബാക്കിയുണ്ടോ?
1: മിക്സർ, ഓവൻ, എയർ ഫ്രയർ, ഇഷ്ടമുള്ള കിച്ചൺ അപ്ലയൻസസ് മികച്ച ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാൻ മൈജി നോട്ട് സ്റ്റോപ്പ് 48 hour സെയിൽ.
0: മികച്ച ഓഫറിലും ഗംഭീര ഡിസ്കൗണ്ടിലും ഇനി കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാക്കാം. ഇന്ന് മാത്രം രാത്രി 12 വരെ.
1: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം, മൈജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
2: ഇനി വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ യേശുദാസും മാധുരിയും പാടിയത് ചിത്രം നെല്ല്.

0: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
2: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അൻവർ അലിയുടെ രചന, സുശീൻ ശ്യാമിന്റെ സംഗീതം, സുശീൻ ശ്യാമും സിതാരയും പാടിയത് ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്.

0: ഓണം കഴിഞ്ഞു, പക്ഷേ വീട്ടിലെ AC വാങ്ങാനുള്ള പ്ലാൻ മാറ്റിവെക്കണം.
1: കാരണം
0: മൈ ജി ഇപ്പോഴും AC ക്ക് മികച്ച ഓഫർ ഉണ്ട്.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ.
0: AC ക്ക് വമ്പിച്ച വിലക്കുറവും മറ്റ് ആകർഷകമായ ഓഫറുകളും ഡിസ്കൗണ്ടുകളും.
1: ഫിനാൻസ് പർച്ചേസിൽ 30,000 rupees വരെ ക്യാഷ് ബാക്ക് ഇന്ന് മാത്രം രാത്രി 12 വരെ.
0: ട്രിവാൻഡ്രം, കരമന, പനവിള ആൻഡ് ആക്കുളം, മൈ ജി ഫ്യൂച്ചർ ഷോറൂംസിൽ.
2: ചിത്രം സ്പാ. ഈ ഗാനത്തിന്റെ വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം ഈശാൻ ചബ്ര, പാടിയത് മധു ബാലകൃഷ്ണനും മിൻമിനിയും.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: സുഹൈൽ കോയയുടെ വരികൾക്ക് വിഷ്ണു വിജയന്റെ സംഗീതത്തിൽ കപിൽ കപിലൻ പാടിയത്. ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ്.

ചലച്ചിത്ര ഗാനങ്ങളിലെ അവസരമായി മോഹൻലാലും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഓട്ടോ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: ഇപ്പോൾ സമയം 9 മണി.
1: This is Akashwani, Anandapuri FM 101.9.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി ഇപ്പോൾ കുടമാളൂർ കെ ജനാർദ്ദനൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം, മാമവ ജഗദീശ്വര എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. സരസ്വതി മനോഹരി രാഗം ആദ്യതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുടമാളൂർ കെ ജനാർദ്ദനൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം. ഇനി വാഗതേശ്വരി രാഗത്തിൽ സ്വന്തം സ്വരജതി, മിശ്രചാപ്പ് താളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുടമാളൂർ കെ ജനാർദ്ദനൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ നിശാസുരഭി. നിശാസുരഭിയിലെ ആദ്യ ഗാനം ഒ എൻ വി കുറുപ്പിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്ര പാടിയത്. ചിത്രം രാജശില്പി.

ഇനി ദലീമ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ, ചിത്രം നീ വരുവോളം.

നിശാസുരബെല്ലിനി വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനം രചിച്ചത് ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്.

ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ കാവാലം നാരായണ പണിക്കർ, ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. ചിത്രം സർവകലാശാല.

ലശാസുരഭിയിൽ അവസാനം ഒരു ഗാനം കൂടി കേൾക്കാം. ബിറ്റു തിരുമലയുടെ വരികൾക്ക് ഓസിയപ്പച്ചന്റെ സംഗീതം. ചിത്ര പാടിയത് ചിത്രം ആചാര്യൻ.

നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മീര.

0: പുസ്തകങ്ങളും കേൾക്കുവോരും പഠിപ്പോരും ക്രിയാവാൻ തന്നെ ദുർലഭൻ. ധർമ്മം അറിയുന്നവരും പറയുന്നവരും ധാരാളം. ധർമ്മഗ്രന്ഥങ്ങളാണെങ്കിൽ സുലഭം. ധർമ്മത്തെപ്പറ്റി കേൾക്കുന്നവരും പഠിക്കുന്നവരും അനവധി. പക്ഷേ ധർമ്മം ആചരിക്കുന്നവർ അമ്പേ ദുർലഭം. ജീവിതമൂല്യങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ രണ്ടാണ്, സത്യവും ധർമ്മവും. മറ്റെല്ലാ മൂല്യങ്ങളും അതിലൊതുങ്ങും. സത്യമില്ലാത്ത സ്നേഹവും ധർമ്മമില്ലാത്ത ദയയും എന്തിനു കൊള്ളാം? ഏതിനും അടിസ്ഥാനം സത്യവും ധർമ്മവും തന്നെ. അതുകൊണ്ടാണ് ശ്രുതി സത്യം വദ ധർമ്മം ചര, നീ സത്യം തന്നെ പറയണം, നീ ധർമ്മം തന്നെ ആചരിക്കണം എന്നനുശാസിക്കുന്നത്. ആ അനുശാസനം പ്രാണന തുല്യം പരിരക്ഷിച്ചു പോന്ന മഹാപുരുഷന്മാർ മാത്രമല്ല, വെറും സാധാരണക്കാർ പോലും നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നു. ഇന്ന് പലരും കാഴ്ചയിൽ മാത്രം യോഗ്യൻ, കാമ്പിൽ വ്യത്യസ്തൻ എന്ന് കാണാം. ചെടിയിൽ വിരിയുന്ന പൂക്കളും പ്ലാസ്റ്റിക്കിൽ വിടർന്ന പൂക്കളും തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ട്. എങ്കിലും തുമ്പികൾക്ക് ഒരു പ്രയാസവുമില്ല. പക്ഷേ നമ്മൾ തുമ്പികളല്ലല്ലോ. പൂജാമുറിയിൽ പോലും നമുക്കിന്ന് സംശയിക്കേണ്ടി വരുന്നു, തനിപ്പൂക്കളാണോ പ്ലാസ്റ്റിക് പൂക്കളാണോ എന്ന്. ഈ അവസ്ഥാവിശേഷം എങ്ങനെ വന്നുകൂടി? കള്ളക്കടത്ത് പ്രമാണി തലയ്ക്കുമേൽ സ്വർണലിപിയിലെഴുതിയ ബോർഡ് തൂക്കുന്നു, സത്യം വദ ധർമ്മം ചര എന്ന്. അത് കണ്ട് ചെറുമകൻ ചോദിക്കുന്നു, അപ്പുപ്പനെന്തിനായി ഈ ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന്. ഉത്തരം, തലയ്ക്ക് മുകളിലിരിക്കുന്നത് കൊണ്ട് ഞാനത് കാണാറില്ല കുഞ്ഞേ, അത് മറ്റുള്ളവർക്ക് കാണാനാണ് എന്ന്. നമ്മുടെ മഹനീയങ്ങളായ പല മുദ്രാവാക്യങ്ങളുടെയും ഗതി അതായിട്ടുണ്ട്. അഹിംസ, ത്യാഗം, സേവനം തുടങ്ങിയ ഏതും നാം ഇന്ന് തലയ്ക്ക് മുകളിൽ തൂക്കിയിരിക്കുന്നു, നമുക്ക് വേണ്ടിയല്ല, അന്യർക്കു വേണ്ടി. ത്രികരണശുദ്ധി എന്ന് പണ്ട് പറയുമായിരുന്നു. വിചാരം, വാക്ക്, പ്രവൃത്തി ഇവയുടെ പൊരുത്തത്തെയാണ് ത്രികരണശുദ്ധി എന്ന് പറയുന്നത്. ദശരഥൻ കൈകേകിക്ക് കൊടുത്ത വരവാഗ്ദാനം ആരെയും സാക്ഷ്യപ്പെടുത്തിയായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അനായാസം ദശരഥന് ആ വാഗ്ദാനം നിഷേധിക്കാമായിരുന്നു. ശക്തി ഉപയോഗിച്ച് രാമാഭിഷേകം നടത്തുകയുമാകാമായിരുന്നു. പക്ഷേ ദശരഥൻ്റെ ത്രികരണശുദ്ധി അതിനനുവദിച്ചില്ല. സ്വന്തം പ്രാണൻ്റെ ബലിദാനം കൊണ്ട് തന്നെ ദശരഥൻ ആ ത്രികരണശുദ്ധി പാലിച്ചു. ദശരഥൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിലോ? ശതാഭിഷേകവും ശതാബ്ദിയും കൊണ്ടാടി സുഖമായി ജീവിക്കുമായിരുന്നു. പക്ഷേ ഒരു കാര്യം, ആ ദശരഥനെ കൗസല്യ പോലും ഓർക്കുമായിരുന്നില്ല. പിന്നല്ലേ നാം ഓർക്കുക, ഭൂരിപക്ഷത്തിന് പ്രാധാന്യമേറുന്ന ജനാധിപത്യത്തിൽ വിചാരവും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം അതിപ്രധാനമാണ്. ത്രികരണശുദ്ധിയാണ് ജനാധിപത്യത്തിൻ്റെ നങ്കൂരം. ഇന്ന് തൊഴിലാളികൾക്ക് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽപ്പെട്ടവർക്കും സംഘടനകളുണ്ട്, അതിൻ്റേതായ ശക്തിയുണ്ട്. ആ സംഘടനകൾക്കെല്ലാം അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അതെല്ലാം ഉദാത്തമായ ധർമ്മസംഹിതകളുമാണ്. അവയുടെ നേതാക്കന്മാരെല്ലാം ഒന്നാംതരം പ്രഭാഷകന്മാരാണ്. പ്രഭാഷണങ്ങളെല്ലാം തന്നെ ധർമാധിഷ്ഠിതങ്ങളുമാണ്. എന്നിട്ടുമെന്തേ സമൂഹം അനുദിനം ജീർണിച്ചുകൊണ്ടേയിരിക്കുന്നത്? അഴിമതി, വെട്ടിപ്പ്, സംഘർഷം, സംഘട്ടനം എന്നീ പദങ്ങൾക്ക് ആവർത്തിച്ച് അച്ചുനിരത്താൻ അച്ചില്ലാതെ വന്നിരിക്കുന്നു. അതിനെന്താണ് കാരണം? ധർമ്മമനുഷ്ഠിക്കുന്നവർക്ക് ദാരിദ്ര്യം, എല്ലാ അർത്ഥത്തിലും ദാരിദ്ര്യം. ഒരു മഹാത്മാവ് വെള്ളത്തിൽ കിടന്ന് പിടയുന്ന ഒരു തേളിനെ കരയ്ക്ക് പിടിച്ചിടാൻ ശ്രമിച്ചു. കയ്യിലെടുത്തതും തേള് കൈക്ക് കുത്തി. കുത്തുകൊണ്ട് പിടഞ്ഞ കയ്യിൽ നിന്നും തേള് കുതറി വെള്ളത്തിൽ വീണു. വീണ്ടും രക്ഷിക്കാൻ നോക്കി, അപ്പോഴും തേള് കുത്തി. നാലഞ്ചു പ്രാവശ്യത്തെ ശ്രമം കൊണ്ട് ആ മഹാത്മാവ് തേളിനെ കരയ്ക്കെടുത്തിട്ടു. കണ്ടുനിന്നയാൾ ചോദിച്ചു, വീണ്ടും വീണ്ടും തേള് കുത്തിയിട്ടും അങ്ങെന്താണ് വീണ്ടും വീണ്ടും അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചത്? മഹാത്മാവ് പറഞ്ഞു, കുത്തുകയെന്നത് തേളിൻ്റെ ശീലം. ആ ശീലം അതിനുപേക്ഷിക്കാൻ വയ്യ. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുകയെന്നതാണ് എൻ്റെ ശീലം. ഞാനെന്തിന് അതുപേക്ഷിക്കണം? ശീലം, സ്വഭാവം എന്നൊക്കെ പറയുന്നത് വിചാരവും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തത്തെയാണ്. അതിനാണ് ഇന്ന് ക്ഷാമം. അതാണ് ഇന്നത്തെ ഗുരുതരമായ പ്രശ്നം. ധർമ്മവക്താക്കളുണ്ടേറെ, ധാരാളം പുസ്തകങ്ങളും കേൾക്കുവോരും പഠിപ്പോരും ക്രിയാവാൻ തന്നെ ദുർലഭൻ.
1: പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇനി കേൾക്കാം വിവിധ ഭാരതി റിലേ.
2: ഫിലിം ഇൻഡസ്ട്രിക്ക് ജാനേമാനെ ഷായർ ഓർ ഹമാര സേവാനിവൃത്ത് ഉദ്ഘോഷക് അഹമ്മദ് വസീ സാഹബ്.
3: യാദ് ഹൈ അബ് തക് വോ ബച്പൻ കാ സമാനാ യാദ്.